0: ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 141 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി മിഷാരി റാഷിദ് അൽ അഫാസി.
1: نورنا على مر الزمان تألقا وأضاء للدنيا طريقا
2: 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: അറുപത്തിയേഴ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഖിയാമയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആലു ഇമ്രാൻ 110 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1-33 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫാസി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ആല ഇമ്രാൻ 110 മുതൽ അവസാന വചനം വരെയും സൂറ നിസാ 1 മുതൽ 33 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫാസി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശ മുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
4: Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: A'udhu billahi minash shaytanir rajim. Bismillahir rahmanir rahim.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പ്രശസ്ത വിശുദ്ധ ഖുർആൻ വിശദീകരണ ഗ്രന്ഥമായ തഫ്സീർ സഅദിക്ക് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപ്പദം വാരികയിൽ എഴുതിയ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീറു സഅദി, വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായം, സൂറ അസർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീ നബിറിദല്ലാ അമ്മാ ബാഅ്ദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരെപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ

0: 53-ാം അധ്യായം സൂറത്തുൽ അസർ, അൽ അസർ എന്ന സൂറത്താണ് നമ്മൾ പഠിക്കുന്നത്. 3 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. വളരെ ചെറിയ ഒരു അധ്യായമാണെങ്കിലും വളരെ വിപുലമായ വ്യാപ്തിയുള്ള അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഒരു ചെറിയ സൂറത്തിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി ഈ സൂറത്തുൽ അസറിന്റെ പാരായണം നമുക്ക് കേൾക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മനോഹരമായ രൂപത്തിൽ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്ത ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമുക്ക് ആ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളുടെയും വാക്കർത്ഥങ്ങളിലേക്ക്, ഓരോ പദങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ അറിയാത്തവർ കൃത്യമായും അത് എഴുതിയെടുക്കുകയും അത് പഠിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വാക്കുകളുടെ അർത്ഥം, ആയത്തുകളുടെ അർത്ഥം നമുക്ക് ഇങ്ങനെ കാണാം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലഫി ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ചവർ. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. വതവാസൗ, അന്യോന്യം വസിയത്ത് ചെയ്തവരും. ബിൽ ഹഖ്, യഥാർത്ഥത്തെ, സത്യത്തെ, ന്യായത്തെ അഥവാ കടമയെ വേണ്ടതിനെപ്പറ്റി പരസ്പരം വസിയത്ത് ചെയ്തവരും എന്നർത്ഥം. വതവാസൗ, അന്യോന്യം വസിയത്ത് ചെയ്തവരും. ബിസ്സബർ, ക്ഷമ അഥവാ സഹനം കൊണ്ട്. ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാ, ഈ ഓരോ ആയത്തിൻ്റെയും മുഴുവനായുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായും അത് മനസ്സിലാക്കുകയും അതിലെ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥങ്ങളിലേക്ക്,
1: കാലം തന്നെയാണ് സത്യം.
2: ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
1: തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു.
2: ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ് സബ്ർ,
1: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ.
0: വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തുൽ അസ്ർ, അതിൻ്റെ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥമാണിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി അതിന് തഫ്സീർ സഅദിയിൽ വന്ന വിശദീകരണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീർ സഅദിയിൽ വന്ന ഈ സൂറത്തിൻ്റെ മലയാള വിശദീകരണം അല്ലെങ്കിൽ മലയാള വിവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഷാന്തരമാണ് അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദ ആവിഷ്കാരമാണ് നമ്മളിനി കേൾക്കുന്നത്.
3: കാലത്തെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്യുന്നത്. കാലമെന്നാൽ രാത്രിയും പകലുമാണ്. അതായത് അടിമകളുടെ കർമ്മങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വേദി. തീർച്ചയായും എല്ലാ മനുഷ്യരും നഷ്ടക്കാരാണ്. നഷ്ടക്കാരൻ എന്നത് ലാഭിച്ചവൻ എന്നതിൻ്റെ വിപരീതമാണ്. നഷ്ടത്തിന് ഏറ്റക്കുറവുകളുള്ള വ്യത്യസ്ത സ്ഥാനങ്ങളുണ്ട്. ചിലപ്പോൾ അത് സമ്പൂർണമായ നഷ്ടമായിരിക്കും. അതായത് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുകയും പരലോകത്ത് ശാശ്വത സ്വർഗം നഷ്ടപ്പെട്ട് നരകാവകാശിയായി തീരുകയും ചെയ്യുക. ചിലപ്പോൾ അത് ഭാഗികമായ നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഈ നഷ്ടത്തെ എല്ലാവരിലേക്കും ചേർത്തു പറഞ്ഞത്. അതിൽ നിന്നൊഴിവാകുന്നത് 4 ഗുണങ്ങൾ ഉള്ളവർ മാത്രമാണ്. അല്ലാഹു വിശ്വസിക്കാൻ കൽപ്പിച്ചതിലെല്ലാം വിശ്വസിക്കുക. അറിവില്ലാതെ അത് പൂർണ്ണമാവില്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് അറിവ്. സൽക്കർമ്മങ്ങൾ എന്നാൽ ഐച്ഛികവും നിർബന്ധവുമായ മനുഷ്യരോടും അല്ലാഹുവിനോടുമുള്ള എല്ലാവിധ കടമകളും പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നതുമാണ്. സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസവും സൽപ്രവർത്തനവുമാണ്. അതായത് അതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അതിനെ പ്രേരിപ്പിക്കുകയും അതിൽ താൽപ്പര്യമുണ്ടാക്കുകയും ചെയ്യുക. ക്ഷമ കൈക്കൊള്ളേണ്ടത് അല്ലാഹുവിനെ അനുസരിക്കുന്നതിലും അവന് എതിരു പ്രവർത്തിക്കാതിരിക്കുന്നതിലും അവൻ്റെ വിധിയുടെ ഭാഗമായി സംഭവിക്കുന്ന പ്രയാസങ്ങളിലുമാണ്. ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ മനുഷ്യനെ സ്വയം സമ്പൂർണനാക്കാനുതകുന്നതും പിന്നീടുള്ള 2 കാര്യങ്ങൾ മറ്റുള്ളവരെ പൂർണതയിലേക്ക് നയിക്കാനുള്ളതുമാണ്. നാല് കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിലൂടെ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും മഹത്തായ വിജയം കരസ്ഥമാക്കുകയും ചെയ്യും.
0: മാഷാ, വിശുദ്ധ ഖുർആനിലെ 103 അധ്യായം സൂറത്തു അൽ ആസറിന്റെ മുഴുവനായുള്ള പഠനം ഇപ്പോൾ തഫ്സീർ സഅദി എന്ന് പറയുന്ന പീസ് റേഡിയോ എപ്പിസോഡിൽ ഇവിടെ തീർന്നിരിക്കുകയാണ്, മുഴുവനായിരിക്കുകയാണ്. മാഷാല്ലാ, നമ്മളത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതൊരു ഉപകാരപ്പെടും എന്ന് സംശയമില്ല. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 103 അധ്യായം സൂറ അസറിന്റെ വിശദീകരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപ്പദം വാരികയിൽ എഴുതിയ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
5: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ, പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
6: Peace Radio. Tune to reality.
7: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണമുണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
2: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഫാത്തിഹ ഷെയ്ഖ് തൗഫീഖ് അസ്സയാ പാരായണം നിർവഹിച്ചത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 3-5 വരെയുള്ള വചനങ്ങൾ.
3: വചനം 3.
4: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. പ്രവാസിയ, ഉറച്ചു നിൽക്കുന്ന, നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികളെയും പുഴകളെയും. വമിൻകുല്ലി, എല്ലാറ്റിൽ നിന്നും. അസ്തമറാത്തി, ഫലവർഗങ്ങളിലെ. ജഅല ഫീഹ, അതിലവൻ ആക്കിയിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. സൗജൈനി, രണ്ടു ഇണകളെ. ഇത്നൈനി, രണ്ടു വീതം, ഈ രണ്ട്. യുഗ്ഷി, അവൻ മൂടിയിടുന്നു. അല്ലൈല, രാത്രിയെ. അന്നഹാറ, പകലിന്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാതിൻ, പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന, ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
2: വഫിൽ അർദി, ഭൂമിയിലുമുണ്ട്. ഇതഉൻ, പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ. മുതജാവിറാതുൻ, അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപ്പക്കത്തായുള്ള. വജന്നാതുൻ, തോട്ടങ്ങളും തോപ്പുകളും. മിൻ അഅ്നാബിൻ, മുന്തിരികളാലുള്ള. വസർഉൻ, കൃഷിയും കൃഷികളും. വനഖീലുൻ, ഈന്തപ്പനയും ഈത്തപ്പനകളും. സിൻവാനുൻ, ഇണച്ചമുള്ള. വഗൈറു സിൻവാനിൻ, ഇണച്ചമില്ലാത്തവയും. യുസ്ഖാ, അത് നനയ്ക്കപ്പെടുന്നു. ബിമാഇൻ വാഹിദിൻ, ഒരേ വെള്ളം കൊണ്ട്. വനുഫദ്ദലു, നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ബഅദഹ, അവയിൽ ചിലതിനെ. അലാ ബഅദിൻ, ചിലതിനേക്കാൾ. ഫിൽ ഉക്കുലി, തീറ്റയിൽ, തീനിയിൽ, കനിയിൽ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാതിൻ, പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലഖൗമിൻ, ജനങ്ങൾക്ക്. യഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന, ഗ്രഹിക്കുന്ന.

0: ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون.
1: ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്തു നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും കൃഷികളുമുണ്ട്. ഇണച്ചമുള്ളവയും ഇണച്ചമുള്ളതല്ലാത്തതുമായ ഈത്തപ്പനകളും ഉണ്ട്. ഒരേ വെള്ളം കൊണ്ട് അതിനു നനയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
2: ഉപരി ആകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവിരമ്പുകളുടെയും ഉടസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. രണ്ട്, ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിൻ്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. മൂന്ന്, ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. നാല്, വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈരണ്ട് വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ടു ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. അഞ്ച്, പകൽ മുഴുവനും വിവിധ ജോലിത്തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. ആറ്, അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപ്പാദനയോഗ്യം, ഉൽപ്പാദനയോഗ്യമല്ലാത്തത്, മണൽപ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏഴ്, പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. എട്ട്, ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. ഒൻപത്, എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ടു തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലായി വളരുന്നത്. പത്ത്, ഓരോന്നിന്നും ലഭിക്കുന്ന ഭോജ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോട് കൂടിയാക്കാതെ ചിലതിന് ചിലതിനേക്കാൾ മെച്ചവും ഗുണവും നൽകിയത്. സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുവാനും അവൻ്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
3: വചനം അഞ്ച്.
1: വഇൻ തഅജബ്, നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ ഫഅജബുൻ, എന്നാൽ അത്ഭുതമാണ്. ഖൗലുഹും, അവരുടെ വാക്ക് പറയൽ. അഇദാ കുന്ന, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ. തുറാബൻ, മണ്ണ്. അഇന്ന, ഞങ്ങളോ. ലഫി ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്. ജദീദിൻ, പുതുതായ. ഉലായിക, അക്കൂട്ടർ. അല്ലദീന കഫറു, അവിശ്വസിച്ചവരാകുന്നു. ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ. വ ഉലായിക, അക്കൂട്ടർ. അവരാകട്ടെ. അൽ അഗ്ലാലു, വിലങ്ങുകൾ, ഉരുക്കുകൾ, ആമങ്ങൾ. ഫി അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ ഉണ്ടായിരിക്കും. വ ഉലായിക, അക്കൂട്ടർ. അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആൾക്കാരാകുന്നു. ഹും ഫീഹ, അവർ അതിൽ. ഖാലിദൂൻ, നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്? അഥവാ ഈ വാക്കിനെപ്പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്? അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ, വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്, അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിലെ അധ്യായം 13, സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ എടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ,
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് അത്തഹ്സീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. അതെ, പാരായണം ചെറുപ്പം മുതലേ പഠിച്ചു ശീലിച്ച നമുക്ക് നാം അറിയാതെയോ അറിഞ്ഞോ അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിക്കാറുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ തീർത്തും ശ്രദ്ധിക്കേണ്ടുന്ന ഏറെ പ്രധാനമുള്ള വിഷയമാണ് അക്ഷരങ്ങളോ അർത്ഥങ്ങളോ വ്യതിചലനങ്ങളുണ്ടാകുന്ന രൂപത്തിൽ പാരായണം നിർവഹിക്കുക എന്നത്. ഇതിലേക്ക് സൂചന നൽകുന്ന പാഠമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 22-ാം വചനം പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ അവസാനത്തെ ആയത്ത്, 22-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
2: لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാത്തതിൻ്റെ ആ ഒരു കുറവ് കാരണത്താലൊക്കെ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. ലാ തജിദു ഖൗമൻ
3: ഇവിടെ നീട്ടരുത്. ലാ തജിദു ഖൗമൻ
1: എന്ന് നീട്ട ഓതരുത്. ലാ തജിദു ഖൗമൻ, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് മഖ്റജ്. ഖൗമൻ, ഖാ ഖീ ഖു അഖ്.
3: ഖൗമൻ, ഖൗമൈയു മിനൂന, ഖൗമൈയു
1: തൻവീനു ശേഷം യാ വന്നാൽ ഇത് ഗാംബ്യഹുന്ന.
3: ഖൗമൈയു മിനൂന,
1: അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
3: യു മിനൂന ബില്ലാഹി, ബില്ലാഹി
1: ഹാന് കസർ, ബില്ലായി ബില്ലായി എന്ന് ഓതരുത്.
3: ബില്ലാഹി വൽ, ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
1: വൽ യൗമിൽ ആഖിർ അല്ല,
3: വൽ യൗമിൽ ആഖിരി. യുവാദൂന മൻ ഹാദല്ലാ,
1: ഈ രണ്ട് മദ്ദും മദ് ലാസിം കലിമി മുസഖലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ശബ്ദുണ്ട്, അതുകൊണ്ടാണ് കലിമി മുസക്കൽ. അതൊരു പദത്തിലാണ്, അതാണ് കലിമത്ത്. ശബ്ദുണ്ടായതിനാൽ മുസക്കൽ. സോ മദ് ലാസിം കലിമി മുസക്കൽ ഇവിടെ നിർബന്ധമായിട്ടും നമ്മൾ നീട്ടണം. ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ
3: യുവാദൂന മൻ ഹാദല്ലാഹ വറസൂലഹ.
1: മൻ ഹ ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കണം. മൻ ഹ, മൻ ഹ നൂനിനെ, സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനാണെങ്കിൽ അതിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ടത്.
3: മൻ ഹ.
1: ഇനി സോ ഇവിടെ ഓതേണ്ടത്
3: യുവാദൂന മൻ ഹാദല്ലാഹ വറസൂലഹ.
1: വഖഫ് ചെയ്യുമ്പോൾ വറസൂലഹ, കൂട്ടി ഓതുമ്പോൾ വറസൂലഹു.
3: വലൗ കാനു
1: ആബാഅഹും, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ് വലൗ കാനു ആബാഅഹും. ഇനി ആബാഅഹും മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ.
3: ആബാഅഹും വലൗ കാനു ആബാഅഹും.
1: ശേഷം أو أبناءهم أو أبناء أب با إنه قال خلصينم شركون كلكنم أب أبناء أبناء مد متصل نربض ما يدون على أنجو حركة دين قدر نيتين مد أو إخوانهم أو إخوة أو إخوانهم خا إن ده شبدهم صدقة أو إخوانهم أو عشيرتهم أو عشيرتهم ലിനോക്കു സാക്കിനായ മീമിന് ശേഷം ഹംസയാണുള്ളത്. ഇവിടെ അബഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ ഇവിടെയൊക്കെ സാക്കിനായ മീമിന് ശേഷം ഹംസയുണ്ട്. നമ്മൾ ഓതിപ്പോകുന്ന സമയത്ത് ഈ ഹംസ പലപ്പോഴും ചില ആളുകളിലെങ്കിലും അത് മിസ്സായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മീമിനെ വെളിവാക്കി ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. കൂട്ടി പോകുന്ന സമയത്ത് മിസ്റ്റേക്ക് വരും, തെറ്റ് വരുന്നത് എങ്ങനെയാണ്? ഔ അബഅഹും മൗ അബ്നാഅഹും മൗ ഇഖ്വാനഹു ഇങ്ങനെ മൗ മൗ എന്ന ശബ്ദം. അതുകൊണ്ട് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അതിനെ പറയണം. അടുത്ത പ്രയോഗങ്ങൾ ഉലായിക കതബ ഫീ ഖുലൂബിഹിം. ഉലായിക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം. ഉല

روح منه بروح حين تنوين ശേഷം ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് അതിനെ ഇദ്ഗാം ചെയ്ത് മണിച്ച് ഉച്ചരിക്കണം. ബിറൂഹിൻ മിൻ മിൻ വഖഫ് ചെയ്യുമ്പോൾ മിൻ ഹാന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം. വഅയ്യദഹും ബിറൂഹിൻ മിൻ വയുദ്ഖിലുഹും ജന്നാത്ത് വയുദ് വയുദ് ദാലിനെ ശ്രദ്ധിക്കുക. വയുദ്ഖിലുഹും ജന്നാത്തിൻ നൂന് ശബ്ദ് മണിക്കുക. ജന്നാത്തിൻ തജ്രി തൻവീന് ശേഷം ത ഇഖ്ഫാഉം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. തജ്രി ജീമിനെ ഖൽഖല ചെയ്യണം. തജ്രി മിൻ തഹ്തിഹ ഇവിടെയും അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്നയാണ്. മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ റളിയല്ലാഹു അൻഹും വറദു അൻഹു റളിയ വറദു രണ്ടിനും ദാദ്, ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന ഊരിൽ തട്ടി നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതേസമയം ദാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. സോ റളിയല്ലാഹു അൻഹും വറദു അൻ, സാധാരണ ഓതി പോകുമ്പോൾ റളിയല്ലാഹു അൻഹും വറദു അൻ, നമുക്ക് അള്ളാഹു എന്നുള്ള ആ ഒരു ശബ്ദവും റദിയ വറദു ഇതൊക്കെ ഒരേ ശബ്ദമായിരിക്കും. അങ്ങനെയല്ല, റദിയല്ലാഹു അൻഹും വറദു അൻ ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉലഇക ഹിസ്ബുല്ലാഹ് മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് ഉലഇക മദ് മുത്തസിൽ, വാജിബാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. അല ഇന്ന മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇന്ന നൂന് ശബ്ദ് ഹിസ്ബ, ഹിസ്ബ അല്ല സീനല്ല സായാണ്, ഹിസ്ബ ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, മുഫ്ലിഹൂൻ ഹാന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ അല്ലാ ഒന്നുകൂടെ ഈ ആയത്ത് ഓതാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്.

0: അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: മാന്യശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അഹ്ഖാഫിലെ 29 മുതൽ 35 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അൽ ഹസൻ ബാരിയ.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: Peace Radio. Tune to reality. Peace Radio. Tune to reality.
1: Peace Quran Radio. തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയും മൂന്നാം അധ്യായം സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്യുന്നത് പ്രശസ്ത ഖാരിഅ മിഷാരി റാഷിദ് അൽഫാസി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫ്രാസി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അടുത്തതായി ഹൃദയവസന്തം സൂറത്തു യാസീനിൻ്റെ ഏതാനും ആയത്തുകളെ ആസ്പദമാക്കി നിഷാദ് സലഫിയുടെ സംസാരം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സൂറത്ത് യാസീനിലെ 59-60 ആയത്തുകളാണ് പാരായണം ചെയ്തത്. സ്വർഗാവകാശികളെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന സുഖാനുഭൂതികളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, അതിലുപരിയായി പൂർണ്ണ സമാധാനത്തോടെ സ്വർഗലോകങ്ങളിൽ വിഹരിക്കുന്നവരായിരിക്കും സ്വർഗത്തിൻ്റെ ആളുകൾ എന്ന് ചുരുങ്ങിയ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ അധ്യായത്തിൽ ലഹും ഫീഹ ഫാകിഹത്തും വലഹും മാ യദഊൻ, ധാരാളം പഴവർഗ്ഗങ്ങളും അതോടൊപ്പം അവർ ആവശ്യപ്പെടുന്നതെന്തും ലഭിക്കുന്ന ഒരു ഇടമാണ് സ്വർഗം. ഒരാൾക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. ആവശ്യപ്പെടുന്നതെന്തും, ആഗ്രഹിക്കുന്നതെന്തും, ഉദ്ദേശിക്കുന്നതെന്തും ലഭിക്കും എന്ന് വിവിധ ആയത്തുകളിലൂടെ, വിവിധ പദപ്രയോഗങ്ങളിലൂടെ, വിവിധ അധ്യായങ്ങളിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഖുർആനിൻ്റെ ഒരു ശൈലി നമുക്കറിയാം. സ്വർഗക്കാരെ പറഞ്ഞാൽ പിന്നീട് നരകത്തിൻ്റെ ആളുകളെക്കുറിച്ചാണ് വിശദീകരിക്കുക. ഇവിടെ സ്വർഗത്തെയും സ്വർഗത്തിൻ്റെ ആളുകളെയും കുറച്ച് പറഞ്ഞതിന് ശേഷം ഇനി അള്ളാഹു പറയുന്നതെന്താണ്? വംതാസുൽ യൗമ അയ്യുഹൽ മുജിരിമൂൻ, അലം അഅ്ഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. വംതാസുൽ യൗമ, വംതാസു എന്ന വാക്കിൻ്റെ അർത്ഥം വേറിട്ട് നിൽക്കൂ, മാറി നിൽക്കൂ. അല്യവും ഇന്ന്, അയ്യുഹൽ മുജിരിമൂൻ, ഹേ കുറ്റവാളികളെ, സ്വർഗത്തിൻ്റെ ആളുകളുടെ അടുത്തുനിന്ന്, സ്വർഗത്തിൻ്റെ ആളുകളുടെ ഭാഗത്തുനിന്ന് നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കൂ കുറ്റവാളികളെ എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അഥവാ പരലോകത്ത് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർഗത്തിൻ്റെ ആളുകളെയും, പരലോകം എന്നു പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ, യൗമുൽ ഫസുൽ, തീർപ്പുകൽപ്പിക്കുന്ന ദിവസമാണ്, വേർതിരിക്കുന്ന ദിവസമാണ്, സ്വർഗക്കാരെയും നരകക്കാരെയും വേർതിരിക്കുന്ന ദിവസം, ധർമ്മത്തെയും അധർമ്മത്തിൻ്റെ ആളുകളെയും വേർതിരിക്കുന്ന ദിവസം, നീതിയുടെയും അനീതിയുടെയും ആളുകളെ വേർതിരിക്കുന്ന ദിവസം, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആളുകളെ, ശിർക്കിൻ്റെയും തൗഹീദിൻ്റെയും ആളുകളെ, സുന്നത്തിൻ്റെയും ബിദഅത്തിൻ്റെയും ആളുകളെ, ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ആളുകളെ മാറ്റി നിർത്തുന്ന, വേർതിരിച്ച് നിർത്തുന്ന ദിവസമാണ് പരലോകം. ഐഹിക ജീവിതത്തിൽ എല്ലാവരും ഇടകലർന്ന് ചിലപ്പോൾ അസത്യത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, അനീതിയുടെ, ശിർക്കിൻ്റെ, ബിദഅത്തിൻ്റെ ആളുകൾക്ക് മേൽക്കോയ്മ ലഭിക്കുന്ന ഒരു സാഹചര്യം വരെ ഐഹിക ജീവിതത്തിലുണ്ടാകാം. എന്നാൽ പരലോകത്ത് പൂർണ്ണമായും അള്ളാഹു നീതി നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഇൻഷാ അല്ലാ നമുക്ക് കാണാൻ സാധിക്കുക. പല ആയത്തുകളിലും, പല ഭാഗങ്ങളിലും ഇതിന് സമാനമായ ആയത്തുകൾ അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യൂനുസിലെ 28-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു, വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ثم نقول للذين اشركوا مكانكم انتم وشركاؤكم فزيّلنا بينهم ثم نقول للذين اشركوا പിന്നീട് ശിർക്കിന്റെ ആളുകളോട് നാം പറയും, മകാനക്കും അന്തും വശുറകാഉകും, നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും
നിങ്ങളുടെ സ്ഥാനത്തേക്ക് മാറി നിൽക്കുക. ഫസയ്യൽനാ ബൈനഹും, അവർക്കിടയിൽ നാം രണ്ടു കൂട്ടരെയും വേർതിരിച്ചു നിർത്തും. അഥവാ ശിർക്കും ശിർക്കിൻ്റെ ആളുകളും അവർ പങ്കുചേർത്തിരുന്ന ആളുകളെയും അള്ളാഹു മാറ്റി നിർത്തുമെന്നാണ്. ശിർക്കിനെയും ശിർക്കിൻ്റെ ആളുകളെയും അള്ളാഹു മാറ്റി നിർത്തും. എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. സൂറത്ത് റൂമിലെ 14-ാമത്തെ ആയത്തിൽ വയൗമ തഖൂമുസ്സാഅ, അന്ത്യദിനം സംഭവിക്കുമ്പോൾ, യൗമ ഇദിയ തഫറഖൂൻ, അന്നേ ദിവസം അവരെ വേർതിരിച്ച് നിർത്തുന്നതാണ്. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആളുകളെ, ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും ആളുകളെ, ഇസ്ലാമിൻ്റെയും കുഫ്രിൻ്റെയും ആളുകളെ രണ്ടു മാർഗങ്ങളിലേക്ക്, രണ്ട് ഭാഗങ്ങളിലേക്ക് വേർതിരിച്ച് നിർത്തും. അതാണല്ലോ പരലോകം.

അന്നേ ദിവസം ആളുകളെ അള്ളാഹു വേർതിരിച്ചു നിർത്തും. വഹ്ശുറുല്ലദീന ളലമൂ വഅസ്വാജഹും വമാ കാനൂ യഅബുദൂൻ മിൻ ദൂനില്ലാഹി ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം. സൂറത്തു സ്വാഫാത്തിലെ 22-23 ആയത്തുകൾ. വഹ്ശുറുല്ലദീന ളലമൂ വഅസ്വാജഹും, അക്രമം പ്രവർത്തിച്ചവരും അവരുടെ ഇണകളും. വമാ കാനൂ യഅബുദൂൻ, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിച്ചിരുന്ന വസ്തുക്കളും. അവയെ എല്ലാറ്റിനെയും ഒരുമിച്ച് നിർത്തു. മിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചിരുന്നവയെയും. ഫഹുദൂഹും ഇലാ സിറാത്തിൽ ജഹീം, എന്നിട്ട് നരകത്തിൻ്റെ മാർഗത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകൂ, അവരെ നയിച്ചു കൊണ്ടുപോകൂ. അപ്പം സ്വർഗത്തിൻ്റെ ആളുകളെയും നരകത്തിൻ്റെ ആളുകളെയും വേർതിരിച്ച് നിർത്തി സ്വർഗക്കാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവർ അവിടെ അനുഭവിക്കുന്ന സുഖാനുഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. എന്നിട്ട് അല്ലാഹു പറയാണ്, നരകക്കാരായിട്ടുള്ള ആളുകളോട് പറയും, നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കൂ. അവരെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കായിരിക്കും. അവരെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് മാറ്റി നിർത്തും. ഇഅ്തസിലുൽ യൗമ മിനസ്സ്വാലിഹീൻ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. സുഹൃതവാന്മാരുടെ ഭാഗത്തു നിന്ന് ഇന്നേ ദിവസം നിങ്ങൾ വിട്ടുനിൽക്കൂ എന്നു പറയും. ഇൻഫരിദു അനിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ എന്നവരോട് പറയും എന്നൊക്കെ പൂർവകാല മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ആയത്ത് നമുക്കൊരിക്കൽ കൂടി അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വം താസു, നിങ്ങൾ മാറി നിൽക്കൂ. ഒരു ബഹുവചന പ്രയോഗമാണ് വം താസു, നിങ്ങൾ മാറി നിൽക്കൂ. അൽ യൗം, ഇന്നേ ദിവസം. അയ്യുഹൽ മുജരിമൂൻ, വാക്കുകൾ പുതിയ പദങ്ങൾ. വംതാസു എന്നതു മാത്രമായിരിക്കും ഒരു പക്ഷേ സാധാരണ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക്, കിയോച്ചലസുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് വംതാസു എന്നൊരു പുതിയ വാക്കായിരിക്കും. നിങ്ങൾ വിട്ടു നിൽക്കൂ, മാറി നിൽക്കൂ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്യവും, ഇന്ന്. അയ്യുഹൽ മുജരിമൂൻ, ഏ കുറ്റവാളികളെ. മുജിരിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി, കുറ്റം ചെയ്തവൻ എന്നാണർത്ഥം. അതുകൊണ്ട് കുറ്റവാളികളെ, നിങ്ങൾ ഇന്നേ ദിവസം സ്വർഗത്തിൻ്റെ ആളുകളുടെ അടുത്തു നിന്നും മാറി നിൽക്കൂ എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. അലം അഹദ് ഇലൈക്കും, അവിടെ പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ വിട്ടുപോകാൻ, ഹർഫുകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കയ്യിൽ മൊബൈൽ ഫോണിൽ ഖുർആൻ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. അലം അഅഹദ് ഇലൈക്കും, അലം അഅഹദ് ഇലൈക്കും. ആദ്യം ഹംസയുണ്ട് ആ, പിന്നീട് ഐനുണ്ട് അ, പിന്നെ ഹ ആണ് ഹ. അഅഹദ് ഇലൈക്കും, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ച് അത് പറഞ്ഞത്. അലം അഅഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ, നാം നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ. അഹദ് എന്ന് പറഞ്ഞാൽ കരാറാണ്. അള്ളാഹു പറയാണ്, നിങ്ങളോട് നാം അനുശാസിച്ചിരുന്നില്ലേ. അലം ഇല്ലേ, അലം ഇല്ലേ, അഹദ് അനുശാസിച്ചിരുന്നില്ലേ. ഇലൈക്കും, നിങ്ങളോട്. ആരോട്? യാ ബനി ആദം, ആദം സന്തതികളെ, മനുഷ്യരെ, നാം നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. എന്താണ് പറഞ്ഞിരുന്നത്? എന്താണ് അള്ളാഹു നമ്മോട് പറഞ്ഞിരുന്നത്? അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന്. അബദ യഅബുദു ഇബാദ എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം, ആരാധിക്കുക. ശൈത്വാൻ, പിശാജ്, ശൈത്വാനെ ആരാധിക്കരുത് എന്ന് ആദം സന്തതികളെ നിങ്ങളോട് നാം പറഞ്ഞിരുന്നില്ലേ. ഇന്നഹു, തീർച്ചയായും അവൻ. ലക്കും, നിങ്ങൾക്ക്. അതുവുൻ, ശത്രുവാകുന്നു. മുബീൻ, വ്യക്തമായ. ഒന്നുകൂടെ പറയാം, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അലം അഹദ്, നാം നിങ്ങളോട്, ഞാൻ നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ, കരാർ ചെയ്തിരുന്നില്ലേ, കൽപ്പിച്ചിരുന്നില്ലേ. ഇലൈക്കും, നിങ്ങളോട്. യാ ബനി ആദം, ഏ ആദം സന്തതികളെ. അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുതെന്ന്. അശ്ശൈത്വാൻ, പിശാചിനെ. ഇന്നഹു, തീർച്ചയായും അവൻ. ലക്കും, നിങ്ങൾക്ക്. അതുവുൻ, ശത്രുവാകുന്നു. മുബീൻ, വ്യക്തമായ ശത്രുവാകുന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൽകിപ്പോന്ന

ഒരു മുന്നറിയിപ്പുണ്ട്, ഒരു താക്കീതുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. രംഗം നമുക്കറിയാം. അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിനു ശേഷം അവിടെ ഇബിലീസിനോട്, അള്ളാഹുവിൻ്റെ ആ മലഉൽ അലയിലുണ്ടായിരുന്ന ഇബിലീസിനോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, ആദമിന് അഭിവാദ്യമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനീ മിൻ നാരി വ ഖലഖ്തഹു മിൻ തീൻ, എന്നെ തീ കൊണ്ടാണ് പടച്ചത്, അവനെയാകട്ടെ നീ മണ്ണുകൊണ്ടുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, അതുകൊണ്ട് ഞാൻ അവന് സുജൂദ് ചെയ്യുകയില്ല എന്നായിരുന്നു ഇബിലീസ് പറഞ്ഞ മറുപടി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇബിലീസ് പറഞ്ഞ മറുപടി അതായിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബിലീസിനോട് പറഞ്ഞ വാചകമെന്താ? ഖാല ഫഹ്ബിത് മിൻഹ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നീ പുറത്തു പോവുക. ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹ ഫഖ്റുജ് ഇന്നക മിനസ്വാഗിരീൻ, ഇവിടെ നിനക്ക് അഹങ്കരിക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് നീ പുറത്തു പോകണം, നീ നിന്ദ്യന്മാരിൽപ്പെട്ടവനാണ്. അപ്പോൾ പിശാജ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നൊരാവശ്യം, ഖാല അന്ദിർനി ഇലാ യൗമി യുബഅസൂൻ, ഇലാ യൗമി യുബഅസൂൻ, ആളുകളെ പുനരെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ, പരലോകനാൾ വരെ, ലോകാവസാനം വരെ അള്ളാഹുവെ എനിക്കു നീ അവധി നൽകണം. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖ്ഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, എന്തിനാണ് അവധി നൽകുന്നത്? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖ്ഉദന്ന ലഹും, ഞാൻ അവരെ കാത്തിരിക്കും, സിറാതകൽ മുസ്തഖീം, നിന്റെ നേരായ മാർഗത്തിൽ. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين ثم لآتينهم പിന്നീട് നാം അവരുടെ അടുത്തേക്ക് വരും. മിംബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ, വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം, അവരുടെ വലതുഭാഗത്തുകൂടെ അവരുടെ ഇടതുഭാഗത്തുകൂടെയെല്ലാം നാം അവരെ സമീപിച്ചുകൊണ്ടിരിക്കും. വലാ തജിദു അക്സറഹും ശാക്കിരീൻ, അവരിൽ അധികം ആളുകളെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണാൻ സാധിക്കുകയില്ല. സുഹൃത്തുക്കളെ, ഒരല്പം ആ ഭാഗം സൂറത്തു അഹ്റാഫിൽ നിന്നുള്ള ആയത്തുകളാണ് വായിച്ചു കേൾപ്പിച്ചത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു രംഗമാണ് സൂറ അഹ്റാഫിലൂടെ, സൂറ അൽ കഹ്ഫിലൂടെ, സൂറ പിന്നെ അൽ ബഖറയിലൂടെ പല രംഗങ്ങളിലും അള്ളാഹു നമുക്കത് ആവർത്തിച്ച് വിശദീകരിച്ച് തന്നത്. കരാറെടുത്ത്, പ്രതിജ്ഞയെടുത്ത് റബ്ബിൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ച വ്യക്തമായ ഒരു ശത്രു നിങ്ങൾക്കുണ്ട്. അവനെ പിൻപറ്റി അവൻ്റെ ദുർമന്ത്രണങ്ങൾക്ക് ഒതുങ്ങിക്കൊടുത്ത് ജീവിക്കുന്നവരായി നിങ്ങൾ മാറരുത്. അതാണ് ഈ ആയത്തിൻ്റെയും താല്പര്യം. അല മഅഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ? അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. പിശാചിനെ ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലെ പിശാചുക്കളെ ആരാധിക്കുന്നവരുണ്ട്. ആ ആരാധന ശിർക്കാണ്, അത് പാടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രയോഗമാണ്, അഥവാ അള്ളാഹുവിനെ അനുസരിക്കാതെ, റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാതെ, പിശാചിൻ്റെ ദുർമന്ത്രണങ്ങൾക്ക് കീഴൊതുങ്ങി അവൻ നയിക്കുന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ജീവിക്കരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തഹദ ഇലാഹഹു ഹവാഹു എന്ന് വിശുദ്ധ ഖുർആൻ വേറൊരു ഭാഗത്ത് വിശദീകരിക്കുന്നത് നമുക്കറിയാം. അതായത് തൻ്റെ ഇച്ഛയെ അവൻ ദൈവമാക്കി. ഒരാൾ തൻ്റെ തന്നിഷ്ടത്തെ ദൈവമാക്കി എന്ന് പറഞ്ഞാൽ, തൻ്റെ ഇച്ഛയെ പൂവിട്ട് പൂജിച്ച് നേർച്ച വഴിപാടുകൾ നൽകി പ്രാർത്ഥിച്ച് അതിനോട് ആരാധനകൾ ആ നിലയ്ക്ക് അർപ്പിച്ചു എന്നാണോ? അല്ല, തന്നിഷ്ടമനുസരിച്ച് ജീവിച്ചു, തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിച്ചു. അതാണ് ഇച്ഛയെ ദൈവമാക്കി എന്നതുകൊണ്ട് ആ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതേ പ്രയോഗം തന്നെയാണിവിടെ. പിശാചിനെ നിങ്ങൾ ആരാധിക്കരുതെന്ന് നിങ്ങൾക്ക് നാം കരാർ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞാൽ, അള്ളാഹു പഠിപ്പിച്ചതല്ലാത്ത പിശാചിൻ്റെ വഴി സ്വീകരിച്ച് ജീവിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്
എന്ന് നിങ്ങളോട് നാം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് നാം അനുശാസനം നൽകിയിരുന്നില്ലേ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനം പറയുന്ന വാചകം എന്താണ് സുഹൃത്തുക്കളെ? ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവുൻ ശത്രുവാകുന്നു, മുബീൻ വ്യക്തമായ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. പിശാജ് ആണ് നമ്മുടെ ഏറ്റവും വ്യക്തമായ ശത്രു, ഏറ്റവും വലിയ ശത്രു, നമുക്ക് കാണാൻ കഴിയാത്ത ശത്രു. നേരത്തെ പറഞ്ഞല്ലോ, പിശാജ് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് പ്രതിജ്ഞയെടുത്ത് പിരിഞ്ഞു പോന്നതാണ്. ആ ശത്രു നമ്മോടൊപ്പമുണ്ട്, എപ്പോഴുമുണ്ട്. ഓരോ മനുഷ്യൻ്റെ കൂടെയും ഓരോ കരീനിനെ അള്ളാഹു, പിശാജിനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അവൻ മനുഷ്യനോട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പിശാജ് അവൻ നമ്മുടെ മുന്നിലൂടെ വരും. വമിൻ ഖൽഫിഹിം, പിന്നിലൂടെ വരും. വ അൻ അയ്മാനിഹിം വ അൻ ശമാഇലിഹിം, അവൻ വലതുഭാഗത്തു കൂടെ വരും, അവൻ ഇടതുഭാഗത്തു കൂടെ വരും. ഏതു സമയവും എവിടെ നിന്നും നമ്മുടെ അടുത്തവൻ നമ്മെ സമീപിക്കും. എന്നിട്ട് തിന്മ പിന്നെ ബോധനം നൽകിക്കൊണ്ടേയിരിക്കും, തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാം ചെയ്യുന്ന തിന്മകളെ നമുക്ക് നന്നായി തോന്നിപ്പിക്കും, അല്ലേ? അങ്ങനെയാണല്ലോ പലപ്പോഴും ചെയ്യുന്ന തിന്മകളെ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാനിങ്ങനെ ആയതുകൊണ്ടല്ലേ, എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പലിശ വാങ്ങുന്നത്, അല്ലേ? ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലായതുകൊണ്ടല്ലേ അങ്ങനെ ഒരു തെറ്റു ചെയ്യുന്നത്, എൻ്റെ ഭർത്താവ് അടുത്തില്ലാത്തത് കൊണ്ടല്ലേ, എൻ്റെ ഭാര്യ കൂടെ ഇല്ലാത്തത് കൊണ്ടല്ലേ, ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ, എന്നേക്കാൾ മോശമായി ജീവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. ഇതാരുടെ പണിയാണ്? മനുഷ്യൻ്റെ മനസ്സിന് അങ്ങനത്തെ ഒരു ബലഹീനതയുണ്ട്, ഒരു ദൗർബല്യമുണ്ട്, ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുക എന്ന ദൗർബല്യം. അതോടൊപ്പം പിശാജ് മനുഷ്യന് ചെയ്യുന്ന കർമ്മങ്ങളെ നന്നായി തോന്നിപ്പിക്കും. പൈശാചികതക്കനുസരിച്ച് താളം തുള്ളുന്നവൻ്റെ മനസ്സിൽ ആ തിന്മകളെ ആസ്വദിക്കാനുള്ള ഒരു മനസ്ഥിതി പിശാജുണ്ടാക്കും. ഇസ്സയ്യനലഹുമുശ്ശൈത്വാനുഅഅ്മാലഹും, പിശാജ് അവർക്ക് അവരുടെ കർമ്മങ്ങൾ അലങ്കാരമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിശാജെന്ന നമ്മുടെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും വലിയ ശത്രുവിനെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു പിശാജാണ്. വല തത്തബഉ ഖുത്വാത്തി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, പിശാജിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. സൂറ ഫാത്തിറിൽ, ഈ സൂറത്ത് യാസീനിൻ്റെ തൊട്ടു മുമ്പുള്ള അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്കറിയാം. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിൻ്റെ കരാർ സത്യമാകുന്നു. വല തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വല യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അവൻ മനസ്സിലിങ്ങനെ പറഞ്ഞു തരും, ഇതൊക്കെ ചെയ്തോ, ഇതിനേക്കാൾ മോശമായത് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തോ, കുറച്ചു കാലമല്ലേ, ചെറിയൊരു ജീവിതമല്ലേ, ഒരാസ്വാദനവുമില്ലെങ്കിൽ, ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെയെന്തു ജീവിതം. പിശാജു മനസ്സിലേക്ക് ഇട്ടുതരുന്ന ന്യായീകരണങ്ങളും ചിന്തകളുമാണത്. അതിനുശേഷം അള്ളാഹു പറയുന്ന വാചകമെന്താ? ഇന്ന ശൈത്വാന ലക്കും അദുവ്, ഫത്തഖിദൂഹു അദുവ, പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. മനുഷ്യരായ ശത്രുക്കളോട് മിത്രങ്ങളെപ്പോലെ പെരുമാറാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നന്മ ഇത് ഫഅബില്ലതീ ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ നേരിടണം. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ അങ്ങോട്ട് നന്മയോടുകൂടി പെരുമാറണം. എന്നാൽ എല്ലാ ശത്രുക്കളെയും മിത്രങ്ങളാക്കി മാറ്റാം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പിശാജിനെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ, പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. അവിടെ ഒരു വിട്ടുവീഴ്ചയുടെ കാര്യമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഅീർ, പിശാജ് തൻ്റെ സംഘത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. ഇന്നമാ യദുഉ, തീർച്ചയായും പിശാജ് നിങ്ങളെ ക്ഷണിക്കുന്നത്
ഹിസ്ബഹു തൻ്റെ സംഘത്തെ ക്ഷണിക്കുന്നത് ലിയക്കൂനോ മിൻ അസ്ഹാബി സഈർ, നരകത്തിൻ്റെ ആളുകളാവാനാണ്. പരലോകത്തെത്തിയാൽ നരകമായിരിക്കും ഉണ്ടാവുക, സ്വർഗം നഷ്ടപ്പെട്ടു പോകും, വിചാരണയിൽ പരാജയപ്പെടും, മീസാനിൽ എടുത്തു വെക്കാൻ നന്മകളുണ്ടാവുകയില്ല, സിറാത്ത് മുറിച്ചു കടക്കാൻ കഴിയാതെ നരകത്തിൻ്റെ കത്തിയാളുന്ന അഗ്നിയിലേക്ക് ആപ്പതിച്ചു പോകുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരവസ്ഥയായിരിക്കും മനുഷ്യന് ലഭിക്കുക. അതിലേക്കാണ് പിശാച് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാര, അത് പിശാചാണ്. ശത്രുവായി നാം പരിഗണിക്കേണ്ടതാരെയാണ്? അത് പിശാചിനെയാണ്. ഏതു ഭാഗത്തു നിന്നും ഏതു സമയത്തും നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന, നമുക്ക് കാണാൻ സാധിക്കാത്ത ലായഫ്തിനന്നകുമുശ്ശൈത്താൻ, മനുഷ്യരെ അല്ലാഹു ആവർത്തിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, പിശാച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണവൻ. ആദനബിയെ സ്വർഗത്തിൽ നിന്ന് അലൈഹിസ്സലാം പുറത്താക്കിയവനാണ് പിശാച്. ഹവ്വ ബീവിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണ് പിശാച്. അവൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. മാതാപിതാക്കളുടെ, ആദൻ നബിയുടെയും ഭാര്യയുടെയും, നമ്മുടെ പിതാവിൻ്റെ, നമ്മുടെ മാതാവിൻ്റെ വസ്ത്രമുരിഞ്ഞവനാണ് പിശാച്. അല്ലേ, സൂറ അഅ്റാഫിൽ അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അവർ പിശാച് പറഞ്ഞതനുസരിച്ച് ആ ഭക്ഷണം അവർ കഴിച്ചു. അപ്പോഴെന്താ സംഭവിച്ചത്? അവർക്കവരുടെ നഗ്നത വെളിപ്പെട്ടു. അവർക്കവരുടെ നഗ്നത വെളിപ്പെട്ടു. അതുവരെ അവർക്ക് നഗ്നത എന്താണെന്നറിയുമായിരുന്നില്ല. അപ്പോഴവരെന്താ ചെയ്തത്? സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകൾ പറിച്ചെടുത്ത് നാണം മറക്കാൻ ശ്രമിച്ചു. അള്ളാഹു പറഞ്ഞത്, പിശാച് നിങ്ങളുടെ വസ്ത്രം വഴിപ്പിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, നിങ്ങൾ പുറത്തേക്ക് പോവുക. സ്വർഗത്തിൽ നിന്ന് പിശാച് പുറത്താക്കി. അതാണ് അള്ളാഹു പറഞ്ഞത്, ലായഫ്തിനന്നകുമുശ്ശൈത്വാൻ കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് മാതാപിതാക്കളെ പുറത്താക്കാൻ, ആദൻ നബിയെയും ഭാര്യയെയും പുറത്താക്കാൻ പിശാച് ദുർബോധനം നടത്തി. അങ്ങനത്തെ ഒരു പണിയെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ, സ്വർഗം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കൽ കൂടെ ആ രണ്ട് ആയത്തുകളുടെ അർത്ഥം വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. വം താസു, നിങ്ങൾ മാറി നിൽക്കുവിൻ. അല്യവും, ഇന്ന്. അയ്യുഹൽ മുജിരിമൂൻ, ഏ കുറ്റവാളികളെ. അലം അഅഹദ് ഇലൈക്കും, നിങ്ങളോട് നാം അനുശാസിച്ചിരുന്നില്ലേ. യാ ബനി ആദം, ഏ ആദം സന്തതികളെ. അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവുൻ, ശത്രുവാകുന്നു. മുബീൻ, വ്യക്തമായ ശത്രുവാകുന്നു. അല്ലാഹു അവൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും പരലോകത്ത്, സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

നാം കേട്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിന്റെ ഏതാനും ആയത്തുകളെ അധികരിച്ച് നിഷാദ് സലഫി നടത്തിയ ഹൃദയവസന്തം പരിപാടിയാണ്.

0: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം തഫ്സീർ അമാനി പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: വചനം 46. യൂസുഫു, യൂസുഫേ, അയ്യുഹ സുദ്ദീഖു, ഹേ സത്യസന്ധ, അഫ്തിന, ഞങ്ങൾക്ക് വിധി നൽകണം. ഫീ സബ്ഇ, ഏഴിൽ അഥവാ ഏഴിന്റെ കാര്യത്തിൽ, ബഖറാത്തിൻ, പശുക്കൾ, സിമാനിൻ, തടിച്ചു കൊഴുത്ത, യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു, സബ്ഉൻ, ഏഴെണ്ണം, ഇജാഫുൻ, മെലിഞ്ഞവ, വസബ്ഇ, ഏഴിലും അഥവാ ഏഴിന്റെയും, സുംബുലാത്തിൻ, കതിരുകൾ, ഖുദ്രിൻ, പച്ചയായ, വഉഖറ, വേറെയും ഏഴ്, യാബിസാത്തിൻ, ഉണങ്ങിയവ, ലഅല്ലി, ഞാനായേക്കാം അഥവാ ആകുവാൻ വേണ്ടി, അർജിഉ, ഞാൻ മടങ്ങും, ഇലന്നാസി, മനുഷ്യരിലേക്ക്, ലഅല്ലഹും, അവരാകുവാൻ വേണ്ടി അഥവാ അവർ ആയേക്കാം, യഅലമൂൻ, അവർ അറിയും.
5: يوسف أيها الصديق أفتنا في 7 بقرات سمان يأكلهن 7 عجاف

0: അവൻ പറഞ്ഞു, യൂസുഫ്, ഹേ സത്യസന്ധ, ഏഴു തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിധി പറഞ്ഞു തരണം. ഏഴ് പച്ച ധാന്യക്കതിരുകളുടെയും വേറെ ഏഴ് ഉണങ്ങിയവയുടെയും കാര്യത്തിലും എനിക്ക് ആ മനുഷ്യരുടെ അടുക്കലേക്ക് അവർക്കറിയുവാൻ വേണ്ടി അതും കൊണ്ട് മടങ്ങിച്ചെല്ലാമല്ലോ.
1: വചനം 47. കാല, അദ്ദേഹം പറഞ്ഞു, തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യണം. സബഅ സിനീന, ഏഴു കൊല്ലങ്ങൾ. ദഅബൻ, പതിവായി അഥവാ തുടർച്ചയായി. ഫമാ ഹസത്തും, എന്നിട്ട് നിങ്ങൾ കൊയ്തെടുത്തത്. ഫദറൂഹു, അതിനെ നിങ്ങൾ വിട്ടേക്കുക. ഫീ സുംബുലിഹി, അതിന്റെ കതിരിൽ. ഇല്ലാ കലീലൻ, അല്പമൊഴികെ. മിമ്മാ തഅ്കുലൂൻ, നിങ്ങൾ തിന്നുന്നതിൽ നിന്നുള്ള. ഖാല.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, നിങ്ങൾ 7 കൊല്ലം പതിവായി കൃഷി ചെയ്യും അഥവാ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കൊയ്തെടുക്കുന്നതിനെ അതിന്റെ കതിരിൽ തന്നെ നിങ്ങൾ വിട്ടേക്കുവിൻ, നിങ്ങൾ തിന്നു കഴിക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 48. സുമ്മയതി, പിന്നെ വരും, മിമ്പഅതിദാലിക, അതിന്റെ ശേഷം, സബ്ഉൻ ഷിദാദുൻ, കഠിനങ്ങളായ 7 കൊല്ലം, യഅകുൽന, അവ തിന്നും, മാ ഖദ്ദംതും, നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത്, ലഹുന്ന, അവയ്ക്കായി, ഇല്ലാ ഖലീലൻ, അല്പമൊഴികെ, മിമ്മ തുഹ്സിനൂൻ, നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽപ്പെട്ട.

0: പിന്നീട് അതിനുശേഷം കഠിനങ്ങളായ 7 കൊല്ലം വരും. അവ അഥവാ ആ കൊല്ലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുമൊക്കെ അവ തിന്നു തീർക്കുന്നതാണ്. നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 49. തുമ്മയതി, പിന്നെ വരും, മിമ്പാതി, ശേഷം, ദാലിക, അതിൻ്റെ, ആമുൻ, ഒരു സംവത്സരം അഥവാ ഒരു വർഷം, ഫീഹി, അതിൽ, യുഗാസു, സഹായം നൽകപ്പെടും അഥവാ മഴ കിട്ടും, അന്നാസു, മനുഷ്യർക്ക്, വഫീഹി, അതിൽ, യാസിറൂൻ, അവർ പിഴിഞ്ഞെടുക്കുകയും ചെയ്യും.

0: പിന്നെ അതിനുശേഷം ഒരു സംവത്സരം വരും, അതിൽ മനുഷ്യർക്ക് മഴ മൂലം രക്ഷ നൽകപ്പെടും. അതിൽ അവർ പിഴിഞ്ഞെടുക്കുക അഥവാ ആട്ടിയെടുക്കുകയും ചെയ്യും.
1: പാനീയകാര്യസ്ഥൻ കാരാഗൃഹത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. അവൻ ചെന്ന് അദ്ദേഹത്തോട് രാജാവിന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുവാൻ അപേക്ഷിച്ചു. ഇത്രയും കാലം തന്നെ വിസ്മരിച്ച ശേഷം ഇപ്പോൾ ഈ ഒരാവശ്യം നേരിട്ടപ്പോൾ മാത്രം തന്നെക്കുറിച്ച് ഓർമ്മ വന്നതിനെപ്പറ്റി പ്രതിഷേധിക്കാതെ വേഗം അവന് മറുപടി കൊടുത്തു. 7 തടിച്ച പശുക്കൾ നിലം ഉഴുത് കൃഷി ചെയ്യുവാൻ പറ്റുന്ന 7 വർഷങ്ങളെയും പച്ചക്കതിരുകൾ 7 കൊല്ലത്തെ ക്ഷേമത്തെയും സമൃദ്ധമായ വിളവിനെയും 7 ഉണങ്ങിയ കതിരുകൾ 7 കൊല്ലത്തെ ക്ഷാമത്തെയും വരൾച്ചയെയും കുറിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ 7 കൊല്ലം നന്നായി കൃഷി നടത്തണം. അന്ന് കൊയ്തെടുക്കുന്ന ധാന്യം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി കതിരോടെ സൂക്ഷിച്ചു വെക്കണം. ഭക്ഷ്യാവശ്യങ്ങൾ കഴിവതും ചുരുക്കി ബാക്കിയെല്ലാം പിന്നേക്ക് കരുതി വെക്കണം. പിന്നീട് വരുന്ന 7 ക്ഷാമത്തിന്റെ വർഷങ്ങളിൽ ആ സൂക്ഷിക്കപ്പെട്ട ധാന്യം ഉപയോഗപ്പെടുത്താം. വിത്തിനും മറ്റുമായി അല്പം കരുതി വെച്ച് ബാക്കിയൊക്കെ അന്ന് ഉപയോഗിക്കാം. പഞ്ഞത്തിന്റെ വർഷങ്ങൾ കഴിയുന്നതോടെ ഇഷ്ടം പോലെ മഴയും മറ്റും ലഭിച്ചു സുഖകരമായ വർഷമായിരിക്കും ലഭിക്കുക. അക്കൊല്ലം കൃഷികളെല്ലാം നന്നായി വിളയും. മുന്തിരിയിൽ നിന്ന് കള്ളും ഒലീവിൽ നിന്ന് എണ്ണയും കരിമ്പിൽ നിന്ന് ശർക്കരയുമൊക്കെ ആട്ടിയും പിഴിഞ്ഞും എടുക്കുകയും ചെയ്യാം. ഇതായിരുന്നു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും പൊരുളും. തന്റെ രാഷ്ട്രത്തിന്റെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഈ മഹത്തായ വ്യാഖ്യാന വിവരം കേട്ടറിഞ്ഞപ്പോൾ ഈ വ്യാഖ്യാനകർത്താവിനെ അഥവാ യൂസഫ് നബി അലൈഹിസ്സലാമയെപ്പറ്റി രാജാവ് കൂടുതൽ അന്വേഷിച്ചറിയുകയും കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുക സ്വാഭാവികമാണല്ലോ.
2: വചനം 50. വഖാല, പറയുകയും ചെയ്തു. അൽ മലിക്കു, രാജാവ്. ഇഅ്തൂനീ, നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ബിഹി, അവനെ. ഫലമ്മാ ജാഅഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ. അർ റസൂലു, ദൂതൻ. ഖാല, അദ്ദേഹം പറഞ്ഞു. ഇർജിഅ, നീ മടങ്ങുക. ഇലാ റബ്ബിക, നിന്റെ യജമാനനിലേക്ക്. ഫസ്അൽഹു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. മാബാലു, നിലപാടെന്താണ്. അന്നിസ്വതി, സ്ത്രീകളുടെ. അല്ലാത്തി ഖത്തഅന, മുറിപ്പെടുത്തിയ. ഐദിയഹുന്ന, അവരുടെ കൈകളെ. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. ബിക്കൈദിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി. അലീം, അറിയുന്നവനാണ്. വഖാലൽ

0: രാജാവ് പറയുകയും ചെയ്തു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ രാജാവിന്റെ ദൂതൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ യജമാനന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക തങ്ങളുടെ കൈകൾ മുറിപ്പെടുത്തിയ ആ സ്ത്രീകളുടെ നിലപാടെന്താണെന്ന്. നിശ്ചയമായും എന്റെ റബ്ബ് അവരുടെ തന്ത്രത്തെപ്പറ്റി അറിയുന്നവനാണ്.
1: യൂസുഫ് അലൈഹിസലാമിനെ വിളിച്ചുകൊണ്ടുവരാൻ രാജാവ് ദൂതനെ അയച്ചു. ദൂതൻ വന്ന മാത്രയിൽ തന്നെ തടവിൽ നിന്ന് പുറത്തു പോരാൻ അദ്ദേഹം തയ്യാറില്ലായിരുന്നു. ഒരു സംശയിക്കപ്പെട്ട കേടിയായിക്കൊണ്ട് അഥവാ കൊള്ളരുതാത്തവനായിക്കൊണ്ട് രാജസന്നിധിയിൽ ചെല്ലാതെ തന്റെ യഥാർത്ഥ സ്ഥിതി രാജാവ് അറിഞ്ഞുകൊണ്ടായിരിക്കണം അതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മുമ്പ് തന്റെ കാരണത്താൽ കൈകൾ മുറിപ്പെടുത്തുകയും അതിനെ തുടർന്ന് അസീസിന്റെ ഭാര്യയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തിരുന്ന ആ സ്ത്രീകളുമായി ഒരു സത്യാന്വേഷണം നടത്തി തന്റെ നിരപരാധിത്വവും പരിശുദ്ധിയും പരസ്യമായി രാജാവിനും മറ്റും ബോധ്യപ്പെട്ട ശേഷമേ താൻ പുറത്തു പോകേണ്ടതുള്ളൂവെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ മാന്യതയും ധീരതയും ദൃഢമനസ്കതയും ഇതിൽ നിന്നു വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഒരു ഹദീസിൽ അതിങ്ങനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു, യൂസുഫ് അലൈഹിസ്സലാം താമസിച്ചത്ര കാലം ഞാൻ തടവിൽ താമസിച്ചിരുന്നുവെങ്കിൽ ആ വിളിക്കുവാൻ ചെന്നവന്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം. രാജാവ് അന്വേഷണം നടത്തി.
2: വചനം 51. ഖാല, അദ്ദേഹം പറഞ്ഞു, മാ ഖതുബുകുന്ന, നിങ്ങളുടെ വിശേഷം എന്താണ് അഥവാ നിങ്ങളുടെ കാര്യമെന്താണ്? ഇദ്റാവത്തുന്ന, നിങ്ങൾ വശീകരണ ശ്രമം നടത്തിയപ്പോൾ. യൂസുഫ യൂസുഫിനോട്, അൻ നഫ്സിഹി, അവനു വേണ്ടി അഥവാ അവനെ വശപ്പെടുത്താൻ. കുൽന, അവർ പറഞ്ഞു, ഹാശലില്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു. മാ അലിംന, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അലൈഹി, അദ്ദേഹത്തെപ്പറ്റി. മിൻസൂഇൻ, ഒരു തിന്മയും. കാലത്ത്, പറഞ്ഞു, ഇമ്രഅതു, സ്ത്രീ അഥവാ ഭാര്യ. അൽ അസീസി, അസീസിന്റെ. അൽ ആന, ഇപ്പോൾ. ഹസ്ഹസ, വെളിപ്പെട്ടു അഥവാ വ്യക്തമായി. അൽ ഹഖു, യഥാർത്ഥം. അന, ഞാൻ അഥവാ ഞാൻ തന്നെ. റാവത്തുഹു, അവനോട് വശീകരണ ശ്രമം നടത്തി. അൻ നഫ്സിഹി, അവനു വേണ്ടി. വഇന്നഹു, നിശ്ചയമായും അവൻ. ലമിന സ്വാദിഖീൻ, സത്യവാന്മാരിൽ പെട്ടവൻ തന്നെ.
3: ഖാല മാ ഖതുബുകുന്ന ഇദ്റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حسحس الحق أنا راودته عن نفسه وإنه لمن الصادقين
0: അദ്ദേഹം അഥവാ രാജാവ് പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങൾ യൂസുഫിനോട് വശീകരണ ശ്രമം നടത്തിയപ്പോൾ ഉണ്ടായ നിങ്ങളുടെ വിശേഷമെന്ത്? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അവനെപ്പറ്റി യാതൊരു തിന്മയും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അസീസിന്റെ സ്ത്രീ അഥവാ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ യഥാർത്ഥം വെളിവായിരിക്കുന്നു, ഞാനെത്രേ അവനോട് വശീകരണ ശ്രമം നടത്തിയത്, അവൻ സത്യവാന്മാരിൽ പെട്ടവൻ തന്നെയാണ് താനും.
2: വചനം 52. ദാലിക, അത്. ലിയഅലമ, അവൻ അഥവാ അദ്ദേഹം അറിയുവാൻ വേണ്ടിയാകുന്നു. അന്നീ, ഞാൻ എന്ന്. ലം അഹുൻഹു, അദ്ദേഹത്തെ അഥവാ അവനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്ന്. ബിൽ ഗൈബി, അഭാവത്തിൽ അഥവാ മറവിൽ. വ അന്നല്ലാഹ, അല്ലാഹു എന്നതിനാലും. ലായഹ്ദി, അവൻ നേർവഴിക്കാക്കുകയില്ല. കൈദ, തന്ത്രത്തെ. അൽഖായിനീൻ, ചതിയന്മാരുടെ. ദാലിക

0: അത് അഥവാ അങ്ങനെ പറഞ്ഞത് അവന് അവന്റെ അഭാവത്തിൽ ഞാൻ വഞ്ചിച്ചിട്ടില്ലെന്ന് അവൻ അറിയുവാൻ വേണ്ടിയാകുന്നു. വഞ്ചകന്മാരുടെ തന്ത്രത്തെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ലെന്നുള്ളതിനാലുമാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് യൂസുഫിലെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനം.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തുണ്ടിറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23rd വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
8: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കും അല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൽ പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സഊദ്. സൂറ ത്വാരിഖ്.

0: നമ്മൾ ഇതുവരെ കേട്ട പാരായണം സൂറ ത്വാരിഖ്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് സഊദ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിഊകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ ഇബ്രാഹിം 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് അഹമ്മദ് അബു ആയിച്ച.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 14 അധ്യായം സൂറ ഇബ്രാഹിമിന്റെ 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ എപ്പിസോഡിൽ നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അബു അഹിച്ച.
1: വിശ്വാസ കാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, ലോകപ്രശസ്ത കാരികളുടെ മനോഹരമായ ഖിറാഅത്തുകൾ ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന പ്രോഗ്രാമാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൻ്റെ 84 മുതലുള്ള വചനങ്ങളും സൂറത്ത് യൂസുഫിൻ്റെ 93 മുതലുള്ള വചനങ്ങളുടെയും പാരായണമാണ് നാം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഇന്ന റബ്ബക അലീമുൻ ഹകീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ പാരായണങ്ങൾ പ്രശസ്ത കാരികളുടെ ശബ്ദങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന പ്രോഗ്രാമാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹൂദിൻ്റെ 84 മുതലുള്ള വചനങ്ങളും സൂറത്തു യൂസുഫിൻ്റെ 93 മുതലുള്ള വചനങ്ങളുടെയും മനോഹരമായ പാരായണമാണ് നാം ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്.

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അള്ളാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് പാരായണ പഠനം. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തു തഗാബുനാണ് ഓതാനുള്ളത്, നോക്കാം. അബ്ദുല്ലാഹി ഷൈത്താൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സബ്ബില്ലാഹി മാഫിസ് വാത്തി മാഫിൽ അർദ് ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ വഹുവ അലാ കുല്ലി ഷൈഇൻ, ഷൈഇൻ തൻവീന് ശേഷം ഖാഫാണ്, അപ്പോൾ ഇഖ്ഫാ. ഓ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ
4: وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ
3: قَدِيرٌ رَا نُوَنْدَا ٹَو رَا قَدِيرٌ هُوَ الَّذِي خَلَقَكُمْ فَمِنْكُمْ أَمْ يُخْفَانَ فَمِنْكُمْ كَافِرٌ
4: فَمِنْكُمْ كَافِرٌ
3: بِنَ كَافِرٌ وَمِنْكُمْ
4: كَافِرٌ وَمِنْكُمْ
3: ആ പിന്നെ മിൻകും അവസാനം മീമാണ്, അടുത്തതും മീം തന്നെയാണ്. അപ്പോൾ

0: തെൻവിന് ശേഷം ബാ ആണ്, അപ്പോൾ ഇഖ്ലാബ്. ആ നൂനെ മീമാക്കി മാറ്റി ഒന്നത്തോടു കൂടി അലീമുൻ എന്നുള്ളത് അലീമൂംബി മതിയല്ലോ. പിന്നെ അലം യഅതികും നബഉ അല്ലദീന കഫറൂ മിൻ ഖബ്ലു റുസുലുഹും ബി, അവിടെയും അതാണ് നല്ലത്. റുസുലുഹും മീം സാക്കിന, അതിന് ശേഷം പാകുമ്പോൾ ഇങ്ങനെ റുസുലുഹും ബി. ഫഖാലു അബശറുൻ, അവിടെ ഒരു മദ്ദ്, ഖാലു അബശറുൻ. പിന്നെ അബശറു യഹ്ദൂന, തെൻവിന് ശേഷം യാ ആണ്, അപ്പോ എന്താ തെൻവിന് ശേഷം യാ? ഇദ്ഗാം ബിഗുന്ന. അപ്പൊ എങ്ങനെ ഓതും ഒതുക്കെ? അബശറു യഹ്ദൂന. പിന്നെ ഫകഫറു വതവല്ലൗ വസ്തഗ്ന അല്ലാഹു വല്ലാഹു ഗനിയുൻ ഹമീദ്. അവിടെ ഗനിയുൻ ഹമീദ് തൻവിന് ശേഷം ഹ ആണ്, ഇൽഹാർ ഇൽഹാർ. അങ്ങനെ ഓതും
1: വല്ലാഹു ഗനിയുൻ ഹമീദ്.
0: പിന്നെ സഅമ അല്ലദീന കഫറു അല്ലൻ യുബഅസു, അവിടെ അല്ലൻ തൻ നൂൻ സാക്കിനു ശേഷം ലാം ആണ്, അപ്പോ ഇദ്ഗാം ബിലാഗുന്ന. പിന്നെ ലൻ യുബഅസു ഇദ്ഗാം ബിഗുന്ന. ആ അപ്പോ നമുക്ക് നോക്കാം. ആ ആ ഒരു

0: അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുക, വല്ലാഹു വല്ലാഹു വ്യത്യാസമുണ്ടോ? ആ രണ്ടാമത്താണ് പറയേണ്ടത്, വല്ലാഹു വല്ലാഹു അല്ല, വല്ലാഹു ഒന്ന് ഒതുക്കേ. ആ കറക്റ്റ്, നന്നായിട്ടുണ്ട്.
1: വല്ലാഹു ബിമാ തഅമലൂന ബസീർ.
0: ഖലഖ സമാവാതി വൽ അർള ബിൽ ഹഖ് വസവറകും ഫഅഹ്സന സുവറകും.
1: ഖലഖ സമാവാതി വൽ അർള ബിൽ ഹഖ് വസവറകും ഫഅഹ്സന സുവറകും.
0: വഇലൈഹിൽ മസീർ.
1: وإليه المصير.

0: യുബഅസു.
1: അല്ലയ്യാന്നല്ല, അല്ലയ്യു ആണ്. ഒന്നുകൂടി.
0: സഅമല്ലദീന കഫറു അല്ലയ്യുബഅസു.
1: അയ്യോ.

0: അബ്ദുള്ള ഷമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന നമ്മുടെ ഈ പഠന പരമ്പരയിലൂടെ തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി നമ്മൾ പറഞ്ഞത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ സിഫാത്തുൽ ഹുറൂഫിൽ വിപരീതമില്ലാത്ത സിഫത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലുമായി രണ്ട് സിഫത്തുകളെക്കുറിച്ച്, അതിൻ്റെ പ്രായോഗികമായ അവതരണത്തെക്കുറിച്ചും ഉച്ചരിക്കലിനെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. സഫീർ, അതുപോലെ തന്നെ ഖൽഖലത്ത്. ഇനി അവശേഷിക്കുന്ന ഏഴ് സിഫത്തുകൾ, ഏഴ് സിഫത്തുകളിൽ മൂന്നാമത്തെ സിഫത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നാം സംസാരിക്കുവാനും ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നു, വല്ലീനു വാവുൻ വയാഉൻ സുക്കിന വംഫതഹ ഖബ്ലഹുമ. അതിനു മുമ്പ് പറഞ്ഞു, സഫീറുഹ സാദു വസായു സീനു ഖൽഖലത്തൻ ഖൽഖലത്തൻ ഖുത്ബുജദുൻ വല്ലീനു വാവുൻ വയാഉൻ സുക്കിന വംഫതഹ ഖബ്ലഹുമ. അപ്പോൾ ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ രണ്ട് അക്ഷരങ്ങളാണ് വല്ലീനു വാവുൻ വയാഉൻ. ലീനിൻ്റെ അക്ഷരങ്ങൾ വാവും യാവുമാകുന്നു. സുക്കിന, വാവും യാവും സുക്കൂ നൽകപ്പെട്ടു കഴിഞ്ഞാൽ, വംഫതഹ ഖബ്ലഹുമ, അതിനു മുമ്പ് വാവിൻ്റെയും യാഇൻ്റെയും മുമ്പ് ഫതഹ് വരികയും വാവുനും യാഉനും സുക്കൂൻ ആവുകയും ചെയ്താൽ, അവിടെയാണ് നമ്മൾ മദ്ദുല്ലീൻ അല്ലെങ്കിൽ ഹുറൂഫുല്ലീൻ എന്ന് നാം പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തജ്വീദുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും സാധാരണ സ്വർഫുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. അഥവാ വാവു യാ എന്ന് ഹർഫുകൾ, അത് ഹർക്കത്തുണ്ടെങ്കിൽ ഉച്ചരിക്കേണ്ടത് എങ്ങനെ നമുക്കറിയാം. വ, യ, ഉ, അതുപോലെ ഈ എന്നൊക്കെ പറഞ്ഞാൽ മുത്തഹരിക്കായി ഹറക്കത്തലായി വരുമ്പോൾ അതെങ്ങനെ ഉച്ചരിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വാവിന് സുക്കൂനും വാവിന് തൊട്ട് മുമ്പ് അതിന് യോജിച്ച ഹറക്കത്തായ ലമ്മുമാണെങ്കിൽ, വാവിന് യോജിച്ച ഹറക്കത്ത് ലമ്മാണ്, ലമ്മുമാണെങ്കിൽ അവിടെ മദ്ദായിട്ടാണ് ഉച്ചരിക്കുന്നത്. വാവിന് സുക്കൂനും വാവിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മുമാണെങ്കിൽ അവിടെ വാവ് മദ്ദായിട്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ വാവിൻ്റെ ഉച്ചാരണ സ്ഥലം മദ്ദായി, മഖ്റജ് മുഖദ്ദറാണ്, ജൗഫിൽ നിന്നാണ് അതിൻ്റെ ഉച്ചാരണം. അതുപോലെ യാഉം ഇതുപോലെ തന്നെയാണ്. യാഇന് സുക്കൂനും യാഇൻ്റെ തൊട്ട് മുമ്പ് അത് യാഇന് യോജിച്ച ഹറക്കത്തേതാണ്, കസറാണ്. യാഇന് യോജിച്ച ഹറക്കത്ത് കസർ വന്നു കഴിഞ്ഞാൽ അവിടെയും യാ മദ്ദായിട്ട് മാറും. ഇനി നമുക്ക് സർഫിൽ സാധാരണ പറയാറുണ്ട് ഇബ്ദാലി ഇഅ്ലാൽ എന്നുള്ളത്. ഓരോ അർക്കത്തിനും ഇപ്പോൾ ഈ ഇഅ്ലാൽ എന്ന് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ അലിഫ് വാവ് യാ തുടങ്ങിയ അക്ഷരങ്ങൾ മാറുന്നത് ഓരോതിന് ഹർക്കത്തിന് യോജിച്ച അക്ഷരമായി മാറുന്നതിനാണ് ഈ ഇഅ്ലാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം വഅദ എന്ന ഫിഅ്ല്, അതിന് മുളാരി യഈദു, അതിനെ മിഫ്ആൽ വസനിലേക്ക് മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ മിവ്ആദ് എന്നാണ് വരേണ്ടത്, മിവ്ആദ് എന്നാണ് വരേണ്ടത്. പക്ഷേ അറബികളിൽ ആരും അങ്ങനെ ഉച്ചരിക്കാറില്ല, അത് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ആ മിവ്ആദ് മീമിന് യോജിച്ച ഹർക്കത്ത്, മീമിന് യോജിച്ച അക്ഷരം യാ ആയതുകൊണ്ട് മീആദ് എന്നുള്ളത് വാവിനെ മാറ്റി അവിടെ യാ ആക്കി മാറ്റി, വാവിനെ മാറ്റി യാ ആക്കി. അതുപോലെ തന്നെയാണ്

0: വസന യസീനു മീസാൻ, വസന യസീനു മീസാൻ എന്നുള്ളത് മീസാൻ എന്നാക്കി. ഇതൊക്കെ അറബി ഭാഷയുടെ ഉച്ചാരണങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ എളുപ്പത്തിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലീൻ എന്ന് പറഞ്ഞാൽ എളുപ്പം സൗകര്യം എന്നാണ്. അതായത് വാവുനും യാവുനും സുക്കൂൻ വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ അവിടെ പിന്നെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഖൗഫ്, ബൈത്ത്, ഖൗം, ഖുറൈഷ്, ഇതാണ് ഹർഫ് ലീൻ. വാവു യാ സുക്കൂനായി വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ, വാവും യാവും സുക്കൂനായി വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ അതിനെയാണ് ഹുറൂഫ് ലീൻ, അതിന് ആ നീട്ടുന്നതിനെ മദ് ലീൻ എന്ന് പറയും. എന്തുകൊണ്ട് ഇതിനെ ലീൻ എന്ന് പറയുന്നു? ഇപ്പം ലീനും അതുപോലെ തന്നെ മദ്ദും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ടും തമ്മിൽ വളരെയധികം സാദൃശ്യമുണ്ട്, പക്ഷേ വ്യത്യാസങ്ങളുമുണ്ട്. വാവും യാവും സുക്കൂനായി വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ ആണ് ലീനാകുന്നത്. എന്നാൽ വാവും യാവും സുക്കൂനാകുകയും യാഇന് തൊട്ടു മുമ്പ് കസറാവുകയും ചെയ്താൽ മദ്ദ്, വാവും സുക്കൂനാകുകയും വാവിന് മുമ്പ് ലം ആവുകയും ചെയ്താൽ അവിടെ മദ്ദായിട്ടാണ് ഉച്ചരിക്കുന്നത്. അവ ഏതായിരുന്നാലും മദ്ദിൻ്റെ അക്ഷരങ്ങളും ലീൻ്റെ അക്ഷരവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിക്കൊണ്ട് മദ്ദിൻ്റെ മഹ്റജ് മുഖദ്ദറാണ്, ജൗഫ് എന്നാണ് പറയുന്നത്. അത് മഹ്റജ് രണ്ട് രൂപത്തിലുണ്ട്, അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥലങ്ങൾ മുഹക്കായ സ്ഥലങ്ങളുണ്ട്, മുഖദ്ദറായ സ്ഥലങ്ങളുണ്ട്. മുഹക്കായ സ്ഥലം ഹലക്ക്, ലിസാൻ, ഷഫത്താൻ. മുഖദ്ദറായ മഹ്റജ് ഖൈശൂമ്, അതുപോലെ തന്നെ ജൗഫ്. അത് ആ സന്ദർഭത്തിൽ, മദ്ദിൻ്റെ സന്ദർഭത്തിൽ മാത്രം അതിൻ്റെ സ്ഥാനം, അപ്പോഴാണ് മഹ്റജ് മുഖദ്ദറാകുന്നത്. മണിക്കുന്ന സമയത്ത്, ഉന്നത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഖൈശൂം തരിമൂക്ക് മഹ്റജായി വരുന്നത്. അതുകൊണ്ട് അത് മഹ്റജ് മുഖദ്ദറാണ്. എന്നാൽ ലിസാൻ നാവ്, ഹൽഖ് തൊണ്ട, ഷഫത്താൻ രണ്ട് ചുണ്ടുകൾ, ഇതെല്ലാം സ്ഥിരമായിട്ട് മഹ്റജുള്ള, അതുകൊണ്ടാണ് മഹ്റജ് അതിനെ മുഹഖഖ് എന്ന് പറയുന്നത്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങൾ മഹ്റജ് മുഖദ്ദറാണ്, എന്നാൽ ലീനിൻ്റെ അക്ഷരങ്ങൾ മഹ്റജ് മുഹഖഖാണ് എന്ന് പറഞ്ഞാൽ, അവിടെ വാവും ചുണ്ടിൽ നിന്നും യാ നാവിൻ്റെ മധ്യഭാഗത്തുമാണ്, വസത്തുൽ ലിസാൻ എന്നാണ് യാ. അതുപോലെ തന്നെ ചുണ്ടിൽ നിന്നാണ് വാവ് ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഒരിക്കലും ഇദ്ഗാം ചെയ്യുകയില്ല, മദ്ദിൻ്റെ അക്ഷരങ്ങൾ മറ്റൊന്നിലേക്ക് ഇദ്ഗാം ചെയ്യുകയില്ല. എന്നാൽ ലീനിൻ്റെ അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യും. അസൗ വകാനു, അതുപോലെ അല്ല വാവ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? ഇദ്ഗാം ചെയ്യും. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എല്ലാ സമയത്തും നീട്ടും. അത് ഹംസയും സുക്കൂനും കാരണത്താനാണ് മദ്ദ് സംഭവിക്കുന്നത്. മദ്ദിൻ്റെ ബാബു വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മദ്ദിൻ്റെ കാരണങ്ങൾ ഹംസയും സുക്കൂനുമാണ്. അത് എല്ലാ സമയത്തും മദ്ദിൻ്റെ അക്ഷരങ്ങൾ നീട്ടും. എന്നാൽ ഇവിടെ ലീലിൻ്റെ അക്ഷരങ്ങൾ നീട്ടൽ അതിനു മുമ്പ് വഖഫ് ചെയ്യുമ്പോൾ മാത്രമാകുന്നു. അതുപോലെ തന്നെ സുക്കൂൻ കാരണത്താലാണ് ഇവിടെ മദ്ദ് ലീന് സംഭവിക്കുന്നത്. ഹംസ ഒരിക്കലും മദ്ദ് ലീനിന് കാരണമല്ല. അപ്പം മദ്ദ് ലീനും അതുപോലെ തന്നെ ഹറൂഫുൽ മദ്ദും ഹറൂഫുൽ ലീനും ആണ് നമ്മൾ വ്യത്യാസം പറയുന്നത്. രണ്ടിൻ്റെയും അക്ഷരങ്ങളിൽ സാദൃശ്യമുണ്ട്, ഉച്ചാരണത്തിൽ സാദൃശ്യമുണ്ട്, പക്ഷേ വ്യത്യാസങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ അത് സുക്കൂനുമായി കൊണ്ട് ചേർന്ന് വരികയാണെങ്കിൽ അത് ഒഴിവാക്കും. എന്നാൽ സുക്കൂന് കസറുമായി കൊണ്ട് ചേർന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സുക്കൂനുമായി ചേർന്ന് വരികയാണെങ്കിൽ, ഹർഫുൽ ലീൻ സുക്കൂനുമായി ചേർന്ന് വരികയാണെങ്കിൽ കസറാണ് സംഭവിക്കുക. ത്വറഫഇന്നഹാരി ത്വറഫൈ എന്നാണ്. അപ്പോൾ അത് പിന്നെ സുക്കൂനുമായി ചേർന്ന് വന്നപ്പോൾ ത്വറഫഇ എന്നായി, ത്വറഫൈ എന്നാണ്. അതുപോലെ തന്നെ ഇഷ്തറൗ, അത് ശേഷമുള്ള വാക്കിനോട് ചേർന്നപ്പോൾ ഇഷ്തറൗ ദലാലത, അപ്പോൾ വാവുൽ ജമാഅത്തിൻ്റെ അർത്ഥമായി. അപ്പോൾ അതുപോലെയുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം. മദ്ദിൻ്റെ അക്ഷരങ്ങൾ അതുപോലെ തന്നെ ലീൻ്റെ അക്ഷരം തമ്മിലെ വ്യത്യാസങ്ങളിൽ ഒന്ന് പിന്നെ മറ്റൊന്നാണ്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ്, അലിഫ്, വാവ്, യ. ഇത് അലിഫിന് മുമ്പ് ഫതഹ്, വാവിന് മുമ്പ് ലമ്മ്, യാവിന് മുമ്പ് കസർ. എന്നാൽ ലീനിൻ്റെ അക്ഷരങ്ങൾ അത് രണ്ടെണ്ണമാണ്, വാവിനും യാവിനും സുക്കു, വാവു യ എന്നീ രണ്ട് അക്ഷരങ്ങൾ. അവക്ക് സുക്കു നൽകപ്പെടുകയും അതിനു മുമ്പ് ഫതഹ് വരികയും ചെയ്താൽ അതെന്തായി? ലീനിൻ്റെ അക്ഷരങ്ങളായി. അപ്പോൾ ഏതായിരുന്നാലും മഖ്റജ് ആയിട്ട് ഉച്ചരിക്കും. മഖ്റജ് രണ്ടിൻ്റെയും ഒന്ന് മുഖദ്ദർ മദ്ദിൻ്റേത്, അതുപോലെ തന്നെ ലീനിൻ്റേത് മഖ്റജ് മുഹഖഖ്. അത് തമ്മിലുള്ള യോജിപ്പുകൾ ലീനിൻ്റെ അക്ഷരങ്ങളും അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരം തമ്മിലുള്ള യോജിപ്പുകളെ നോക്കുമ്പോൾ രണ്ടും സിഫത്തിൻ്റെ വിഷയത്തിൽ പരസ്പരം യോജിച്ചുകൊണ്ടാണ് പരസ്പരം എല്ലാം അതിൽ പിന്നെ മദ്ദിൻ്റെ അക്ഷരത്തിലും ലീനിൻ്റെ അക്ഷരത്തിലുമൊക്കെ സിഫത്തുകൾ പരസ്പരം ചേർന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ലീനിൻ്റെ അക്ഷരത്തിൽ അക്ഷരങ്ങളിൽ ജഹറുണ്ട്, റഹാവത്തുണ്ട്, ഇസ്തിഫാലുണ്ട്, നമ്മൾ ഇൻഫിത്താഹ്, ഇതൊക്കെ ഹുറൂഫ് ലീനിൻ്റെ ഇതിലുണ്ട്. അതുപോലെ മദ്ദിൻ്റെ ഹർഫുകളിലും ജഹർ, റഹാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ് അതൊക്കെ ഉണ്ട്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങളും ലീനിൻ്റെ അക്ഷരങ്ങളും, വാവു യാ ആണല്ലോ ലീനിൻ്റെ അക്ഷരങ്ങൾ, അലിഫ് വാവു യാ ആണല്ലോ മദ്ദിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങളും സുക്കൂനായിട്ടാണ് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ലീനിൻ്റെ അക്ഷരങ്ങളും സുക്കൂനായിട്ടാണ് വരുന്നത്. ഏതായിരുന്നാലും ലീന് വളരെ എളുപ്പമാണ് നമുക്ക് ഉച്ചരിക്കാൻ, പ്രയാസമില്ല. ഇപ്പോൾ സൂറത്ത് ഖുറൈശ് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലിഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف.
1: ഇത് പ്രത്യേകം പരിശീലനമില്ലാതെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഓതി ശീലമാക്കുവാൻ കഴിയും. ഖുറൈഷ്, ഖൗഫ്, ബൈത്ത്, ഇതാണ് ലീനിൻ്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുന്ന രീതി. എന്നാൽ മദ്ദിൻ്റെ അക്ഷരങ്ങൾ മദ്ദ് നമുക്ക് ശരിക്കും അത് പരിശീലനം വേണം. ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു എളുപ്പം, സുഹൂലത്ത് എന്നാണ് അർത്ഥം. ലാന യലീനു ലീൻ ലയ്യിന എന്നൊക്കെ പറഞ്ഞാൽ ലോലത, അത് നൈർമല്യം, പരുഷത, കട്ടി എന്നതിൻ്റെയൊക്കെ വിപരീതമാണ് ലീൻ എന്ന് പറഞ്ഞാൽ വളരെ ലോലമായി, വളരെ ലഘുവായി. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകാം തജ്വീദ് നിയമങ്ങളെന്ന് പറഞ്ഞാൽ പ്രയാസകരമല്ലാത്ത, വളരെ എളുപ്പമുള്ള രൂപത്തിൽ, ഒരു തകല്ലുഫില്ലാതെ, ഒരു കൃത്രിമത്വം ഇല്ലാതെ, നേർക്കുനേരെയുള്ള അറബി ഭാഷയുടെ സൗന്ദര്യവും ശൈലിയും പ്രയോഗവൽക്കരിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് തജ്വീദ് നിയമങ്ങൾ എന്നുള്ളത്. ഖുർആൻ പാരായണ നിയമം ആർക്കും പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടിയല്ല, അതിൽ കൃത്രിമത്വങ്ങളുമില്ല, നേർക്കുനേരെയുള്ള പ്രകൃതിപരമായിട്ടുള്ള നോർമലായിട്ടുള്ള പാരായണ ശൈലിയാണ്. അതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ജൗസരി അത് വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും മദ്ദിലീന് പ്രാവർത്തികമാക്കുവാൻ സൂറത്ത് ഖുറൈശ് നന്നായിട്ടൊന്ന് കൂടുതൽ തവണ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഓതിയ രൂപത്തിൽ പാരായണം ചെയ്താൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബാക്കിയുള്ള സിഫത്തുകൾ ഇൻഷാഅല്ലാ അടുത്ത എപ്പിസോഡുകളിലായി നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله وصحبه اجمعين اما بعد
2: جزاكم الله خيرا. Peace Quran Radio തജ്വീദ് പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അക്ഷരങ്ങളുടെ വിശേഷങ്ങൾ ഭാഗം 8 വിശദീകരിച്ചു നൽകിയത് അബ്ദുല്ല ഷമീർ മദീനി.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: Peace Radio. Tune to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനി പരിപാടിയിൽ സൂറത്ത് യൂസുഫിലെ 41 മുതൽ 45 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും.
3: വചനം 41. യാ സ്വാഹിബൈ, രണ്ട് ചങ്ങാതിമാരെ, അസ്സിജിന് കാരാഗൃഹത്തിന്റെ, അമ്മ അഹദുക്കുമാ, എന്നാൽ നിങ്ങളിലൊരാൾ, ഫയസ്കി, അവൻ കുടിപ്പിക്കും, റബ്ബഹു അവൻ്റെ യജമാനന്, ഖംറ കള്ള്, അമ്മൽ ആഹറു എന്നാൽ മറ്റവനാകട്ടെ, ഫയുസ്ലബു അവൻ ക്രൂശിക്കപ്പെടും അഥവാ കുരിശിലിടപ്പെടും, ഫതഅക്കുലു എന്നിട്ട് തിന്നും, അത്വൈറു പക്ഷികൾ, മിർറസിഹി അവൻ്റെ തലയിൽ നിന്ന്, ഖുദിയ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, അൽ അമ്രുല്ലദി യാതൊരു കാര്യം, ഫീഹി അതിൽ, തസ്തഫ്തിയാൻ നിങ്ങൾ രണ്ടാളും വിധി തേടുന്നു.

0: തടവിലെ രണ്ട് ചങ്ങാതിമാരെ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ തന്റെ യജമാനന് കള്ളു കുടിക്കുവാൻ കൊടുക്കും, എന്നാൽ മറ്റവനാകട്ടെ അവൻ ക്രൂശിക്കപ്പെടും, എന്നിട്ട് അവന്റെ തലയിൽ നിന്നും പറവകൾ തിന്നുന്നതാണ്. യാതൊരു കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും വിധി അന്വേഷിച്ചു കൊണ്ടിരുന്നുവോ അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ അതിൽ ഇനി മാറ്റമുണ്ടാകുകയില്ല.
1: മുന്തിരിയിൽ നിന്ന് കള്ളെടുക്കുന്നതായി സ്വപ്നം കണ്ടവൻ അവന്റെ ജോലിയിൽ തുടരത്തക്കവണ്ണം കാരാഗ്രഹത്തിൽ നിന്ന് വിമുക്തനാകുമെന്നും തലയിൽ അപ്പം വഹിച്ചുകൊണ്ടിരിക്കെ അതിൽ നിന്ന് പക്ഷികൾ തിന്നുന്നതായി കണ്ടവൻ കൊല്ലപ്പെടുകയും കുരിശിൽ തറക്കപ്പെടുകയും ചെയ്യുമെന്നും യൂസുഫ് അലൈഹിസലാം അവരുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകി. രണ്ടുപേരെയും വേർതിരിച്ച് ഇന്നിന്നവന്റെ സ്വപ്ന വ്യാഖ്യാനമെന്ന് പറയാതിരുന്നത് അവരിൽ രണ്ടാമത്തവനെ പെട്ടെന്ന് അലോസരപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയായിരിക്കാം. വാസ്തവം അള്ളാഹുവിനറിയാം. ഈ വ്യാഖ്യാനം കേവലം ഊഹത്തെയോ അനുമാനത്തെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണെന്നും അതിൽ മാറ്റം സംഭവിക്കുകയില്ലെന്നും അദ്ദേഹം അവരെ അറിയിച്ചു. ഈ രണ്ട് കൂട്ടുകാരെയും തൗഹീദിലേക്ക് യൂസുഫ് അലൈഹിസലാം ക്ഷണിച്ച വിവരമെന്നും ബൈബിളിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ല. അവരുടെ സ്വപ്നങ്ങൾ കുറെ കൂടി വിസ്തരിച്ച് വിവരിച്ചിട്ടുണ്ട് താനും. ഒന്നാമത്തവന്റെ സ്വപ്നവ്യാഖ്യാനത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവന് തടവിൽ രക്ഷ കിട്ടുമെന്നും രണ്ടാമത്തവന്റെ വ്യാഖ്യാനത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവൻ കൊല്ലപ്പെടുമെന്നും പ്രസ്താവിച്ചിരിക്കുന്നു.
2: വചനം 42. വഖാല, അദ്ദേഹം പറയുകയും ചെയ്തു. ലില്ലദീ ദന്ന, അദ്ദേഹം വിചാരിച്ചവനോട്. അന്നഹു നാജിൻ, അവൻ രക്ഷപ്പെടുന്നവനാണെന്ന്. മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്ന്. ഉദ്ഖുർനീ, നീ എന്നെ ഓർക്കണം, അഥവാ എന്നെക്കുറിച്ച് പറയണം. ഇന്ദ റബ്ബിക, നിന്റെ യജമാനന്റെ അടുക്കൽ. ഫഅൻസാഹു, എന്നാൽ അവനെ മറപ്പിച്ചു. അശ്ശൈത്വാനു, പിശാജ്. ദിക്ര റബ്ബിഹി, അവന്റെ യജമാനനോട് പറയുന്നത്. ഫലബിസ, അങ്ങനെ അദ്ദേഹം കടിഞ്ഞുകൂടി. ഫിസ്സിജിനി, കാരാഗൃഹത്തിൽ. ബിദ്അ, ഏതാനും. സിനീൻ, കൊല്ലങ്ങൾ.

0: فلبث في السجن بضع سنين.
1: ആ രണ്ടു പേരിൽ നിന്ന് രക്ഷപ്പെടുന്നവനെന്ന് താൻ വിചാരിച്ചവനോട് അദ്ദേഹം പറയുകയും ചെയ്തു, നിന്റെ യജമാനന്റെ അടുക്കൽ നീ എന്നെപ്പറ്റി പ്രസ്താവിക്കണം. എന്നാൽ അവന്റെ യജമാനനോട് പ്രസ്താവിക്കുവാൻ അവനെ പിശാച്ച് മറപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഏതാനും കൊല്ലങ്ങൾ അദ്ദേഹം തടവിൽ താമസിച്ചു.
2: തടവിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അദ്ദേഹം കരുതിയ ആൾ ഒന്നാമത്തവൻ തന്നെ. അവൻ വിമുക്തനായി വീണ്ടും രാജാവിന് പാനീയം നൽകുന്ന ജോലിയിൽ പ്രവേശിക്കുകയും രാജാവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിരപരാധിയായി തടവിൽ കഴിയുന്ന തന്നെപ്പറ്റി രാജാവിനെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് യൂസുഫ് നബി അലൈഹിസലാം അവനോട് പറഞ്ഞു. പക്ഷേ അവനത് മറന്നുപോയി. താഴെ പ്രസ്താവിക്കുന്നതുപോലെ കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക സന്ദർഭം നേരിട്ടപ്പോൾ മാത്രമേ അക്കാര്യം അവന് ഓർമ്മ വന്നുള്ളൂ. അതുവരേക്കും അദ്ദേഹം തടവിൽ കഴിയേണ്ടി വന്നു. ബിളോ എന്ന വാക്ക് ഒരു നിശ്ചിത എണ്ണത്തെ കുറിക്കുന്നില്ല. മിക്കവാറും 3 മുതൽ 7 വരെയും ചിലപ്പോൾ 2 മുതൽ 9 വരെയുമുള്ള എണ്ണത്തിലാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. ചില്ലറ, ഏതാനും, സ്വൽപ്പം, ശകലം എന്നൊക്കെ സന്ദർഭം പോലെ അതിന് അർത്ഥം നൽകപ്പെടാം. യൂസുഫ് നബി അലൈഹിസലാം തടവിൽ 7 കൊല്ലം താമസിച്ചുവെന്നാണ് അധികം ആളുകളും പറഞ്ഞു കാണുന്നത്. അള്ളാഹുവിനറിയാം. തന്നെപ്പറ്റി രാജാവിനെ ഓർമ്മിപ്പിക്കുവാൻ യൂസുഫ് നബി അലൈഹിസലാം അവനോട് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമല്ല, തടവിലായിരുന്ന കാലത്ത് രണ്ടുപേരും തമ്മിൽ തടവിൽ വെച്ചുണ്ടായ പ്രത്യേക ബന്ധം നോക്കുമ്പോഴും അവൻ അക്കാര്യം പ്രത്യേകം ഓർമ്മ വെച്ചിരിക്കേണ്ടതാണല്ലോ. എന്നിട്ടും ഒരു നീണ്ട കാലത്തോളം അത് മറന്നുപോകുകയും ഒരു കാരണം നേരിട്ടപ്പോൾ മാത്രം ഓർമ്മ വരികയുമാണുണ്ടായത്. അപ്പോൾ ആ മറവിയിൽ പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രേരണ കൂടി ഉണ്ടായിരിക്കും. നല്ല കാര്യങ്ങൾക്കും നല്ല ആളുകൾക്കുമെതിരായി മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തുക പിശാചിന്റെ ജോലിയാണല്ലോ. അവൻ മറന്നുപോയി എന്നോ മറ്റോ പറയാതെ അവനെ പിശാജ് മറപ്പിച്ചു, ഫഅൻസാഹു ഷൈത്വാൻ എന്നുള്ള പ്രയോഗം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യം വേണ്ടുന്ന സമയത്ത് ഓർമ്മ വരാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രയോഗം കാണപ്പെടുക. ഇതുപോലെ ഒരവസരത്തിൽ യൂഷ നബി അലൈഹിസലാമയും പറഞ്ഞതായി 18:63 കാണാവുന്നതാണ്.
0: വചനം 43. വഖാല, പറഞ്ഞു, അൽ മലിഖു, രാജാവ്, ഇന്നി അറാ, ഞാൻ കാണുന്നു, സബഅ, 7 ബഖറാത്തിൻ, പശുക്കളെ, സിമാനിൻ, കൊഴുത്ത അഥവാ തടിച്ച, യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു, സബഉൻ, 7 എണ്ണം, ഇജാഫുൻ, മെലിന്ന, വസബഅ, 7 എണ്ണവും, സുംബുലാത്തിൻ, കതിരുകൾ, ഖുദ്രിൻ, പച്ചയായ, വഉഖറ, വേറെയും 7, യാബിസാത്തിൻ, ഉണങ്ങിയ. യാ അയ്യുഹൽ മലഉ, ഹേ പ്രധാനികളെ, അഫ്തൂനി, എനിക്ക് നിങ്ങൾ വിധി തരുവിൻ, ഫീ റുയായ, എൻ്റെ സ്വപ്നക്കാഴ്ചയിൽ, ഇങ്കുന്തും, നിങ്ങളാണെങ്കിൽ, ലിർ റുയാ, സ്വപ്നത്തിന്, തഅബുറൂൻ, വ്യാഖ്യാനം നൽകുന്നവർ.

0: രാജാവ് പറഞ്ഞു, ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. ഏഴ് പച്ച ധാന്യക്കതിരുകളും വേറെ ഏഴ് ഉണങ്ങിയവയും കാണുന്നു. ഹേ പ്രധാനികളെ, എന്റെ ഈ സ്വപ്നത്തിൽ നിങ്ങൾ എനിക്കൊരു വിധി തരുവിൻ. നിങ്ങൾ സ്വപ്നത്തിന് വ്യാഖ്യാനം അഥവാ പൊരുൾ വിവരിക്കുന്നവരാണെങ്കിൽ.
1: വചനം 44. കാലു, അവർ പറഞ്ഞു, അദ്ഗാസു, കലർപ്പുകളാണ്. അഹ്ലാമിൻ, പേക്കിനാവുകളുടെ. വമാ നഹ്നു, ഞങ്ങളല്ലതാനും. ബിതഅ്‌വീലി, വ്യാഖ്യാനത്തെപ്പറ്റി. അൽ അഹ്ലാമി, പേക്കിനാവുകളുടെ. ബിആലിമീൻ, അറിയുന്നവർ.

0: അവർ പറഞ്ഞു, പേക്കിനാവുകളുടെ മിശ്രങ്ങളാണ് അത്. ഞങ്ങൾ പേക്കിനാവുകളുടെ വ്യാഖ്യാനത്തെപ്പറ്റി അറിയുന്നവരുമല്ല.
1: വചനം 45. വഖാല, പറഞ്ഞു, അല്ലദീ നജ, രക്ഷപ്പെട്ടവൻ, മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്ന്, വദ്ദക്കറ, അവൻ ഓർക്കുകയും ചെയ്തു, ബഅദ ഉമ്മത്തിൻ, ഒരു കാലയളവിനു ശേഷം, അന ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം, ബിതഅ്‌വീലിഹി, അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി, ഫഅർസിലൂൻ, ആകയാൽ എന്നെ നിങ്ങൾ അയക്കുവിൻ.

0: ആ രണ്ട് പേരിൽ നിന്ന് രക്ഷപ്പെട്ടവൻ പറഞ്ഞു, ഒരു നീണ്ട കാലയളവിനു ശേഷം അവൻ ഓർമ്മ വരികയും ചെയ്തു. അതിന്റെ വ്യാഖ്യാനത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ആകയാൽ അതിന് എന്നെ നിങ്ങൾ അയക്കുവീൻ, അഥവാ ഞാൻ പോയി വരട്ടെ.
1: രാജാവിന്റെ പാനീയ കാര്യസ്ഥൻ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പഴയ ജോലി തുടരുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഗൗനിക്കപ്പെടാതെ തടവിലും കഴിയുന്നു. കൊല്ലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഒരിക്കൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു. തടിച്ചുകൊഴുത്ത ഏഴ് പശുക്കളെ മെലിഞ്ഞു ശോഷിച്ച ഏഴു പശുക്കൾ തിന്നുന്നതും ഏഴുവീതം പച്ചയായ ധാന്യക്കതിരുകളും ഉണങ്ങിയ കതിരുകളും, ഇതായിരുന്നു സ്വപ്നം. സ്വപ്ന വ്യാഖ്യാന വിദഗ്ധരായ പലരെയും വിളിച്ചുവരുത്തി തന്റെ സ്വപ്നത്തിന്റെ പൊരുൾ പറയുവാൻ രാജാവ് ആവശ്യപ്പെട്ടു. ആർക്കും വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ല. പല പേക്കിനാവുകൾ കൂടിച്ചേർന്നതാണ് ഈ സ്വപ്നം. ഇത്തരം കിനാവുകൾക്കൊന്നും വ്യാഖ്യാനം പറയുവാൻ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നായിരുന്നു അവരുടെ മറുപടി. രാജസ്വപ്നമായതുകൊണ്ട് അതിന് ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുക സ്വാഭാവികമാണല്ലോ. ഈ സന്ദർഭത്തിലാണ് മുമ്പ് തടവിൽ നിന്ന് പോരുമ്പോൾ തന്റെ കാര്യം ഓർമ്മിപ്പിക്കുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഏൽപ്പിച്ചിരുന്നവന് മുമ്പ് കഴിഞ്ഞ ആ പഴയ വർത്തമാനങ്ങൾ ഓർമ്മ വരുന്നത്. ആ കാര്യം ഞാൻ നിവർത്തിച്ചു തരാം. ജയിലിലുണ്ട് സ്വപ്നവ്യാഖ്യാനം ശരിക്കും അറിയാവുന്ന ഒരു മാന്യൻ. എന്നെ പറഞ്ഞേക്കുന്ന പക്ഷം ഞാൻ പോയി ചോദിച്ചറിഞ്ഞു വരാം എന്ന് അവൻ അറിയിച്ചു. സമുദായം എന്ന് അർത്ഥം പറയപ്പെടാറുള്ള ഉമ്മത്ത് എന്ന പദത്തിന് വേറെയും അർത്ഥങ്ങൾ വരുമെന്നും അവയിലൊന്നാണ് കാലയളവ് അഥവാ കുറേ കാലം എന്നും സൂറത്ത് ഹൂദ് എട്ടാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ മുമ്പ് നാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ. ഈ അർത്ഥത്തിലാണ് അതിവിടെയുള്ളത്.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി.
3: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഏഴാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് റേഡിയോ അടുത്ത പരിപാടി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن

يعلمون. سلام قولا من رب رحيم. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 36 അധ്യായം സൂറ യാസീൻ 57-58 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ഇതേ പ്രോഗ്രാമിൽ ഈ സൂറത്തിലെ 56 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പരലോകത്ത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ചാണ് ആ ആയത്തുകളിൽ പരാമർശിച്ചിരുന്നത്. അതേ വിഷയത്തിൻ്റെ ബാക്കി എന്ന നിലക്കാണ് ഈ രണ്ട് ആയത്തുകൾ കൂടി കടന്നു വരുന്നത്. അതായത് റബ്ബ് സുബ്ഹാനഹു വതആല സ്വർഗത്തിൻ്റെ ചില സവിശേഷതകൾ കൂടി ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഉന്നതമായ സ്വർഗത്തെ സംബന്ധിച്ച് പരലോകത്ത് അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് ലഭിക്കുന്ന മഹാ അനുഗ്രഹത്തിൻ്റെ ചില പ്രത്യേകതകൾ, അതാണ് ഈ രണ്ടായത്തുകളിലും പരാമർശിക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരിക്കുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ലഹും ഫീഹ ഫാകിഹതും വലഹും മാ യദഊൻ സലാമു ഖൗലം മിർ റബ്ബിർ റഹീം. രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലായി പ്രത്യേകം എടുത്തു പറയാനുള്ളത്. ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ സാക്കിനായ മീമിനെ ഇൽഹാറ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക, അതായത് വ്യക്തമായി പാരായണം ചെയ്യുക. ലഹും, ലഹും അവസാനത്തെ ഹർഫ് അക്ഷരം മീമാണ്, സുക്കൂനുള്ള മീം. ശ്രദ്ധാക്കൾ അഭാഗം ശ്രദ്ധിക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ 444 പേജിലാണ് സൂറത്ത് യാസീനിലെ ഈ ആയത്തുകളുള്ളത്. നമ്മളെ വീടുകളിൽ ഉപയോഗിക്കാറുള്ള, സാധാരണഗതിയിൽ വിദേശങ്ങളിൽ നിന്നൊക്കെ വരാറുള്ള ഖുർആനിൽ. ഒരുപക്ഷേ ഈ പരിപാടി ഫോണുകളിലും മറ്റുമൊക്കെ ഖുർആൻ ഉപയോഗപ്പെടുത്തി ശ്രദ്ധിക്കുന്നവരുണ്ടാകും. 444 പേജെടുത്താൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ 57 ആയത്ത് ലഹും എന്നതിലെ അവസാനത്തെ ഹർഫ് മീമാണ്, സുക്കൂനുള്ള മീമാണ്. അതിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അഥവാ സുക്കൂനുള്ള മീം ഉച്ചരിക്കപ്പെടുമ്പോൾ, രണ്ട് ചുണ്ടുകൾ പരസ്പരം ചേരണം, തട്ടണം, ടച്ച് ചെയ്യണം. ലഹും, ലഹും ഫീഹ, ലഹും ഫീഹ, ലഹും ഫീഹ. ഒന്ന് പാരായണം ചെയ്ത് നോക്കൂ. രണ്ട് ചുണ്ടുകളും ലഹും എന്ന് പറയുമ്പോൾ പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാരായണം ശരിയാണ്, ഇല്ലെങ്കിൽ അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ലഹും ഫീഹ ഫാകിഹതും വലഹും മാ യദഊൻ. അതാണ് ഒരു കാര്യം ഈ ആയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു സംഗതി, തജ്വീദുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും ഈ രണ്ടായത്തുകളിലായി കടന്നു വരുന്നുണ്ടെങ്കിലും രണ്ടാമത് ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം മിർ റബ്ബിർ റഹീം 58 ആയത്തിലെ അവസാനത്തെ മൂന്ന് കലിമത്തുകളാണ്. മിൻ എന്നത് സുക്കൂനുള്ള നൂനാണ് അവസാനത്തെ ഹർഫ്. മിൻ, റബ്ബിൻ എന്നതിൽ തൻവീനാണ്, അഥവാ സുക്കൂനുള്ള നൂനിൻ്റെ അതേ ഉച്ചാരണമാണല്ലോ തൻവീനിനുമുള്ളത്. മിൻ എന്ന് ഉച്ചരിക്കുമ്പോൾ അവസാനിക്കുന്ന എങ്ങനെയാണ്, മിൻ എന്ന് ഉച്ചരിക്കുമ്പോൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണല്ലോ റബ്ബിൻ എന്ന് പറയുമ്പോഴും അവസാനിക്കുന്നത്. അഥവാ രണ്ടിലും ഒരു ന് ഉണ്ട്, സുക്കൂനുള്ള നൂനുണ്ട്. ഒന്നിൽ സുക്കൂനുള്ള നൂനായും രണ്ടാമത്തേത് തൻവീനായി, ഉച്ചാരണത്തിൽ സുക്കൂനുള്ള നൂനായും വരുന്ന രൂപമാണുള്ളത്. ഈ രണ്ട് വാക്കുകൾക്കും ശേഷം വരുന്നത് റ ആണ്. മിൻ എന്നതിന് ശേഷം
റാഉ വരുന്നു, റബ്ബിൻ എന്നതിലെ റാഉ വരുന്നു. റബ്ബിൻ എന്നതിന് ശേഷം റഹീം എന്നതിലെ റാഉ വരുന്നു. മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. രണ്ടിടത്തും ആ ൻ എന്ന സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും അതിന് തൊട്ടുശേഷം വരുന്ന റായിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ പാരായണം ചെയ്യണം. ഒരു സാധാരണ പാരായണം, ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വ്യക്തമാകുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ തെറ്റായ പാരായണം ഞാൻ ആദ്യം പറയാം. മിൻ റബ്ബിൻ റഹീം, ഇത് ശരിയല്ല. അങ്ങനെ ഓതൽ തന്നെ കുറച്ച് പ്രയാസവുമാണ്. അതിൻ്റെ ശരിയായ പാരായണം എങ്ങനെയാണ്? മിർ റബ്ബിർ റഹീം, മിർ റബ്ബിർ റഹീം എന്ന് രണ്ടിടത്തും വ്യക്തമാകുന്നില്ല. രണ്ടിടത്തെ ആ സുക്കൂനുള്ള നൂനും തൻവീനും തൊറ്റുശേഷമുള്ള ലായിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടുള്ള ഒരു രീതിയാണ്. രണ്ട് ആയത്തുകളും ഒരിക്കൽ കൂടി പാരായണം ചെയ്യുന്നു. ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കുക. ലഹും ഫീഹാ ഫാകിഹതും വലഹും, ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദ്ദഊൻ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇതാണ് പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഈ രണ്ടായത്തുകളിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഇനി എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഒന്ന് പരിശോധിക്കാം. ലഹും, അവർക്കുണ്ട്. ഫീഹ, അതിൽ. ആരെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അതിൻ്റെ മുമ്പ് പറഞ്ഞ ആയത്ത് എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലഹും എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ, സ്വർഗക്കാരെ കുറിച്ചാണ് പറയുന്നത്. ലഹും അവർക്കുണ്ട് അഥവാ സ്വർഗത്തിലെ ആളുകൾക്കുണ്ടാകും. ഫീഹ, അതിൽ. ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ലഹും, അവർക്ക് അഥവാ സ്വർഗത്തിലെ ആളുകൾക്കുണ്ട്. ഫീഹ, അതിൽ. അതായത് സ്വർഗത്തിൽ. ഫാകിഹത്തുൻ, പഴങ്ങൾ. വലഹും, അവർക്കുണ്ട്. മാ യദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്നത്. രണ്ട് കാര്യങ്ങൾ പരലോകത്ത്, സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് ലഭിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അവർക്കവിടെ പഴങ്ങൾ ലഭിക്കും. രണ്ടാമത്തേത്, അവർക്കവിടെ ആവശ്യപ്പെടുന്നത് ലഭിക്കും. പഴങ്ങൾ സ്വർഗത്തിലെ ആളുകൾക്ക് ലഭിക്കുമെന്ന് ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗത്ത് 25-ാമത്തെ ആയത്തിൽ, വബശ്ശിരിൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ബഷീർ, സന്തോഷവാർത്ത അറിയിക്കും. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക്. അന്നലഹും, അവർക്കുണ്ട്. ജന്നാത്തിൻ തജിരി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം അവർക്കുണ്ട്. കുല്ലമാ റുസഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസഖൻ ഖാലു ഹാദല്ലദീ റുസഖ്നാ മിൻ ഖബൽ, ഒരു പഴം അവർക്ക് കൊടുത്താൽ അവരത് കഴിച്ചിട്ട് പറയും, ഇതെന്നല്ലേ ഞങ്ങൾ നേരത്തെയും കഴിച്ചത്. വളരെ രുചിയുള്ളൊരു ഭക്ഷണം, നല്ല രുചിയുള്ളൊരു പഴം. എന്നാൽ അടുത്തത് കൊടുക്കുമ്പോൾ അതിനേക്കാൾ രുചി കുറഞ്ഞതാണോ? രുചിക്ക് ഒട്ടും കുറവില്ല. വ ഉതൂബിഹി മുത്തശാബിഹ, അതുപോലെയുള്ളത് അവർക്ക് കൊടുക്കപ്പെടും. വലഹും ഫീഹ അസ്വാജും മുതഹറ, അവർക്കതിൽ പരിശുദ്ധകളായ ഇണകളുമുണ്ട്. വഹും ഫീഹ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കും, ശാശ്വതരായിരിക്കും. ആ പഴങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അയനബ് നൽകപ്പെടും, മുന്തിരികൾ നൽകപ്പെടുമെന്ന്, ഈത്തപ്പഴം നൽകപ്പെടുമെന്ന് അല്ലേ, റുമ്മാൻ നൽകപ്പെടുമെന്ന്. സൂറത്തുർ റഹ്മാനിലെ ആയത്തുകൾ നമ്മൾ ഓർക്കുന്നുണ്ടാകും.
ഫിഹ ഫാകിഹതും വനഖ്ലും വറുമ്മാൻ. ഫിഹ അതിലുണ്ട്, സ്വർഗത്തിലുണ്ട്, ഫാകിഹത്തുൻ പഴങ്ങൾ, നഖലുൻ ഈത്തപ്പന ഈത്തപ്പഴങ്ങൾ, വറുമ്മാൻ മാതളങ്ങൾ, ഉറുമാൻ പഴങ്ങൾ. അങ്ങനെ വിവിധ തരത്തിലുള്ള പഴങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും വിശദീകരണങ്ങൾ നൽകുമ്പോൾ മനുഷ്യ മനസ്സുകളിലുള്ള ചില സിമ്പലുകളുണ്ട്, സുഖാഡംബര ജീവിതത്തിൻ്റെ ചില അടയാളങ്ങളുണ്ട്. നല്ല രുചികരമായ ഭക്ഷണം, നല്ല വായിക്ക് രുചിയുള്ള കാണാനഴകുള്ള വില കൂടിയ ഏറ്റവും മുന്തിയ തരം ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊരാഡംബര ജീവിതത്തിൻ്റെ ഒരു സിമ്പലാണ്, ഒരടയാളമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആഡംബര ജീവിതത്തിൻ്റെ ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴങ്ങൾ അതിലൊരു പ്രധാന ഘടകമാണ്. വ്യത്യസ്ത രുചികളുള്ള, നല്ല ആസ്വദിക്കാൻ കഴിയാവുന്ന നല്ല പഴങ്ങൾ. മനുഷ്യൻ്റെ ഭാഷയിൽ അള്ളാഹു മനുഷ്യനോട് സംവദിക്കുന്നു. അതിലെ ഏറ്റവും നല്ല പഴങ്ങൾ അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു കിലോ ആപ്പിൾ വാങ്ങിയാൽ അതിൽ ചിലപ്പോൾ ഒന്ന് കേടുവന്നതായിരിക്കാം, അരക്കിലോ മുന്തിരി വാങ്ങിയാൽ ചിലപ്പോൾ കിട്ടുന്നത് പുളിയുള്ളതായിരിക്കാം. നമ്മൾ നമ്മുടെ അങ്ങാടിയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് ഓറഞ്ച് വാങ്ങിയാൽ അതിൽ ചിലത് നല്ല പുളിയുള്ളതായിരിക്കും, എല്ലാറ്റിനും മധുരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതാണോ സ്വർഗത്തിലും കിട്ടുന്ന പഴങ്ങൾ? വളരെ പഴകിയ ഈത്തപ്പഴം അത് പൊളിച്ചു നോക്കിയാൽ അതിൽ ചിലപ്പോൾ പല വിധത്തിലുള്ള ജീവികളുണ്ടാകും, നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അതാണോ സ്വർഗത്തിലെ പഴങ്ങൾ? അല്ല. ഇത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു സംസാരിക്കും. യഥാർത്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് മാലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും, ഒരാൾക്കും അറിയില്ല എന്തൊക്കെയാണ് അള്ളാഹു അവർക്ക് പ്രതിഫലമായി കൊണ്ട് രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന്. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖാതിറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത, ഒരു കണ്ണുകളും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത, അത്ര ആനന്ദദായകമായ സുഖാഡംബരങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് സ്വർഗം. അപ്പോൾ ആപ്പിളെന്ന് പറഞ്ഞാൽ, നഹലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയാൽ, റുമ്മാനെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയാൽ, മറ്റേതെങ്കിലും ഒരു പഴത്തിൻ്റെ പേര് പഴവർഗ്ഗങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ, ഇവിടുത്തെ ന്യൂനതകളുള്ള, ഇവിടുത്തെ പ്രശ്നങ്ങളുള്ള, ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും രുചിയും പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുമായ പഴങ്ങൾ പോലുമല്ല, അതിനേക്കാളെല്ലാം എത്രയോ നല്ല വിഭവങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. ഏത് കാര്യമെടുത്തു പരിശോധിച്ചു കഴിഞ്ഞാലും റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് മനുഷ്യനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, പഴങ്ങൾ അവർക്കുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറയുന്നത് വലഹും അവർക്കുണ്ട് മാ യദ്ദഊൻ, അവരാവശ്യപ്പെടുന്നതെന്തോ. ലോകത്ത് ഒരാൾക്കും നൽകാൻ കഴിയാത്ത ഒരു വാഗ്ദാനമാണ്, ഒരു ഓഫറാണ് അള്ളാഹു ഈ കൊച്ചു വാക്കിലൂടെ നമുക്ക് നൽകുന്നത്. വലഹും മാ യദ്ദഊൻ, അവർക്ക് ആവശ്യപ്പെട്ടതെല്ലാം ഉണ്ട്. മാ തസ്തഹി അംഫുസുക്കും, വെറുഭാഗത്ത് അങ്ങനെ ഖുർആൻ പ്രയോഗിച്ചു. മാ യശാഊന, അവർ ഉദ്ദേശിച്ചതെന്തോ, അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നതെന്താണോ അത്, അതിനപ്പുറം ഇനി എന്താണ് ഒരു ഓഫർ നമുക്ക് നൽകാനുള്ളത്? ആരാണ് അതിനേക്കാൾ വലിയൊരു ഓഫർ നൽകുക? അല്ലേ, ഒരു മൊബൈൽ കമ്പനി യഥേഷ്ടം വിളിക്കാനും യഥേഷ്ടം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുമുള്ള ഒരു ഓഫർ നൽകിയപ്പോൾ ആളുകളൊക്കെ എത്ര അത്ഭുതത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. ഒരു ഷർട്ട് വാങ്ങിയാൽ ഒരു ഷർട്ട് ഫ്രീ കിട്ടുമെന്ന് കേട്ടാൽ ആളുകൾ എന്തൊരു തിക്കും തിരക്കും കൂട്ടിയാണ് അത്തരം ഷോപ്പുകളുടെ മുന്നിൽ പോയി നിൽക്കുക. ഒരു കട കാലിയാക്കൽ എന്നൊരു ബോർഡ് കണ്ടാൽ അതിലായിരിക്കും കൂടുതൽ തിരക്കുണ്ടാവുക. ഓഫറുകളെ മനുഷ്യൻ അതിൻ്റെ പുറകിലാണുള്ളത്. പക്ഷേ ലോകത്തൊരാൾക്കും നൽകാൻ കഴിയാത്ത ഒരു വാഗ്ദാനം അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടും
ആർക്കുമതു വേണ്ട. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതവിടെ കിട്ടും. എന്താണോ നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നത് അതവിടെ കിട്ടും. ഒരു ലിമിറ്റേഷനും അവിടെയില്ല, ഒരു പരിധിയും അല്ലാഹു വെച്ചിട്ടില്ല. അതാ ഇത്ര വരെ നിങ്ങൾക്ക് കിട്ടുമെന്നാണോ? അല്ല. ഇത്ര വരെ നിങ്ങൾ ആഗ്രഹിച്ചോളൂ അതാണ് അങ്ങനെയാണോ? അല്ല. ഇന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചോളൂ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നാണോ? അല്ല. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, ഭക്ഷണമായി, സുഖമായി, ആസ്വാദനമായി, ആഡംബരമായി, ഏയ് താമസിക്കാനുള്ള ഇടമായി, കണ്ണിനുള്ള കാഴ്ചയായി, മറ്റു ഏതു നിലക്കുമുള്ള ആസ്വാദനമാകട്ടെ, അതെല്ലാം അവിടെയുണ്ടാകും. മനസ്സൊന്ന് ആഗ്രഹിച്ചാൽ മതി, മനസ്സിലൊന്ന് തോന്നിയാൽ മതി, ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി, അതവിടെ വരികയാണ്, എത്തുകയാണ്. അത്ര സുഖലോലുപദമായ ഒരു ജീവിതത്തെയാണ് അള്ളാഹു സ്വർഗലോകത്ത് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നഷ്ടം എന്താ? ഒരു ദിവസത്തേക്കാണോ ഈ ഓഫർ? മാർച്ച് 31 ജിയോ ഓഫർ അവസാനിപ്പിക്കും എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സങ്കട. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മാർച്ച് 31 ഡിസംബർ 31 പിന്നെ 10 കൊല്ലവും പിന്നെ 100 കൊല്ലവും ഒന്നുമല്ല, അനന്തമായി, അനശ്വരമായി, പരിധിയില്ലാതെ, അവസാനമില്ലാതെ, അറ്റമില്ലാതെ, എന്നെന്നും അങ്ങനെയാണ്. അത് നഷ്ടപ്പെടുന്നവന് സംഭവിക്കുന്ന നഷ്ടം എത്രയാണ്? ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ നഷ്ടം. അതല്ലേ ഏറ്റവും വലിയ മിസ്സിംഗ്? അത് നമ്മൾ നഷ്ടപ്പെടുത്തണോ? അത് നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്! നമ്മുടെ കണ്ണ് ദൃഷ്ടിയൊന്ന് താഴ്ത്തിയാൽ, ഏയ് നമ്മുടെ വികാര വിചാരങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ, നമ്മുടെ സാമ്പത്തിക രംഗത്ത് കുത്തഴിഞ്ഞ ജീവിതത്തിന് ഒന്ന് കടിഞ്ഞാണിട്ടാൽ, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന ലാഭം വളരെ വലുതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയാലോ നഷ്ടപ്പെടുന്നത്? ലഹും ഫീഹാ മായ വലഹും മായദ്ദഊൻ, ആവശ്യപ്പെടുന്നത് എന്തും ലഭിക്കുന്ന സ്വർഗലോകമാണ്. അതുകൊണ്ട് ഒരു ചെറിയ ആയത്തെങ്കിലും നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ചില വാചകങ്ങളാണ് യഥാർത്ഥത്തിലെ ആയത്തുകളിലുള്ളത്. ലഹും, അവർക്കുണ്ട്, ഫീഹാ, അതിൽ, ആ സ്വർഗത്തിൽ, ഫാക്കിഹത്തുൻ, പഴങ്ങളുണ്ട്. വലഹും, അവർക്ക് ലഭിക്കും, മായദ്ദഊൻ, അവരാവശ്യപ്പെടുന്നതെന്തോ അതവർക്ക് ലഭിക്കും. അതാണ് 57-ാമത്തായത്തിൽ പഠിപ്പിക്കുന്നത്. 58-ാമത്തായത്ത് നോക്കൂ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ, സമാധാനം, സമാധാനം, ഖൗലൻ, അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വാചകം, സമാധാനത്തിൻ്റെ വാചകമാണ്. മിൻ റബ്ബിർ റഹീം, ആരുടെ അടുത്തു നിന്ന്? മിൻ റബ്ബിൻ, രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നു. റഹീം, പരമകാരുണ്യകനായ, പരമകാരുണ്യകനായ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള അന്നത്തെ വാചകമെന്നാണ് സലാം, സമാധാനമാകുന്നു. സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനത്തിൻ്റെ ഭവനമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിർഭയത്വമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് സമാധാനമാണ്. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അല്ലേ, എല്ലാമുണ്ട്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് മനസ്സിനൊരു സുഖമില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, ഒന്നിനും ഒരു പഞ്ഞവുമില്ല, പക്ഷേ മനസ്സമാധാനമില്ലെങ്കിൽ എന്തുണ്ടായിട്ടെന്താ? സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും മനസ്സമാധാനം ലഭിക്കുമെങ്കിൽ മനുഷ്യൻ അതിനാണ് വില കൽപ്പിക്കുക. സുഹൃത്തുക്കളെ, യഥാർത്ഥ സമാധാനത്തിൻ്റെ ലോകമേതാണ്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നു. സമാധാനത്തിൻ്റെ ഭവനം അത് സ്വർഗമാണ്. നമ്മൾ നോക്കി വിശുദ്ധ ഖുർആനിലെ സൂറത്തു പിന്നെ സുമറിൻ്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുമ്പോൾ അവരോട് മലക്കുകൾ പറയുന്ന വാചകം അതെന്തായിരിക്കും? വസീഖ അല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. വസീഖ, നയിക്കപ്പെടും. അല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചു ജീവിച്ചവർ നയിക്കപ്പെടും. ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. സുമറ,
സംഘം സംഘമായിക്കൊണ്ട്. ഹത്താ ഇദാ ജാഊഹ, അവരതിൻ്റെ അടുത്തെത്തിയാൽ, വഫുതിഹത് അബ്വാബുഹ, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്താൽ, വഖാല ലഹും ഖസനതുഹ, അതിൻ്റെ കാവൽക്കാർ അവരോട് പറയുകയും ചെയ്യും, എന്താ പറയുക, സലാമുൻ അലൈക്കും, നിങ്ങൾക്കു സമാധാനം. തുയ്ബത്തും, നിങ്ങളുടെ ജീവിതം തൊയ്യിബായിരുന്നു, പരിശുദ്ധമായിരുന്നു, സംശുദ്ധമായിരുന്നു. ഫദ്ഖുലൂഹ ഖാലിദീൻ, അതുകൊണ്ട് നിത്യവാസികളെ ശാശ്വതരായിക്കൊണ്ട് നിങ്ങളാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്താണ് സ്വർഗാവകാശികളോട്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കാവൽക്കാരായ റിദ്വാൻ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ പറയുന്നത്, സലാമുൻ അലൈ, നിങ്ങൾക്കു സമാധാനം, നിങ്ങൾക്കു സമാധാനം. ഇതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയുള്ള ഒരു മനുഷ്യന് ലഭിക്കുന്ന, സ്വർഗത്തിൻ്റെ അവകാശിക്ക് ലഭിക്കുന്ന അഭിസംബോധന അഥവാ അഭിവാദ്യം എന്ന് പറയുന്നത് തന്നെ സമാധാനം എന്നതാണ്. ഇനി സ്വർഗത്തിൻ്റെ അകത്തോ അവിടെ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളുണ്ടോ, ഏതെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, മനുഷ്യൻ്റെ കാതുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളുണ്ടോ? ഇല്ല. വിശദൂരാൻ പഠിപ്പിക്കാൻ, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ, അവിടെ ഒരു വ്യർത്ഥമായ ഒരു വർത്തമാനവും അവിടെ കേൾക്കുകയില്ല. വലാ തഅസീമ, ഒരു പാപത്തിൻ്റെ കുറ്റത്തിൻ്റെ വർത്തമാനവും അവിടെ കേൾക്കുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, അവിടെ പറയപ്പെടുന്നത് എന്താണ്? സലാമൻ സലാമ, സലാമൻ സലാമ, സമാധാനം സമാധാനം സമാധാനം. മനസ്സു നിറയെ ശാന്തിയാണ്, മനസ്സു നിറയെ സമാധാനമാണ്. സുഹൃത്തുക്കളെ, അന്യൂനമായ അന്യൂനതയുടെ ലോകമാണ് അല്ലേ? ഇഷ്ടംപോലെ ഭക്ഷണം, പക്ഷേ മലവിസർജനമില്ല പരലോകത്ത്, മൂത്രവിസർജനമില്ല പരലോകത്ത്, ലായത്ത് ഫുലൂനൊന്ന് തുപ്പുക പോലുമില്ല പരലോകത്ത്. തുപ്പുക, മൂക്ക് ചിറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, അതൊരു, അത് ചിലപ്പോൾ അത്യാവശ്യമാകുമെങ്കിൽ അതൊരു ന്യൂനതയാണല്ലോ, ഒരു ചെറിയ ന്യൂനത, വളരെ നിസ്സാരമായൊരു കാര്യം. അതുപോലും പരലോകത്ത് സ്വർഗത്തിലുണ്ടാവൂല എന്നാണ്, പരലോകത്തുണ്ടാവൂല എന്നല്ല, സ്വർഗത്തിലുണ്ടാവൂല. അത്ര അന്യൂനതയുടെ ലോകമാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത്. ഒരു ചെറിയ മോശമായ വാക്കുകൾക്ക് പോലും മനസ്സിനെ നോവിക്കുന്ന, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന, സ്വൈരം കെടുത്തുന്ന ഒരു ലഘുവായ ചീത്ത വാക്കുപോലും കേൾക്കേണ്ടി വരില്ല. ഇല്ല ഖീലൻ സലാമൻ സലാമ, സമാധാനം സമാധാനം. ഇത് മാത്രമായിരിക്കും ഏറ്റവും അവസാനം ഒരു മനുഷ്യൻ എത്തിപ്പെടുന്ന രംഗമതാണ്. അള്ളാഹു സ്വർഗാവകാശികളോട് ചോദിക്കുന്ന ഒരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തിൻ്റെ അവകാശികളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇനി ആവശ്യമായിട്ടുള്ളത്? അപ്പോൾ സ്വർഗാവകാശികൾ പറയും, അള്ളാഹുവേ, ഞങ്ങളുടെ മുഖം വെളുക്കുമാറ് ഞങ്ങൾക്ക് നീ നൽകിയില്ലേ, ഇനി എന്താ ഞങ്ങൾക്ക് ഇതിലധികം തരാനുള്ളത്? അപ്പോൾ അള്ളാഹു പറയും, മൻ തഹയ്യൗ വലാ തമൂതു അബദ വ അൻ തഷിബ്ബു വലാ തഹ്റിമു അബദ, നിങ്ങളെന്നും ജീവിച്ചിരിക്കും, നിങ്ങൾക്കിനി മരണമില്ല, നിങ്ങളെന്നും യുവാക്കളായിരിക്കും, നിങ്ങൾക്കിനി വാർദ്ധക്യമില്ല, നിങ്ങളെന്നും ആരോഗ്യമുള്ളവരായിരിക്കും, നിങ്ങൾക്കിനി രോഗമില്ല. വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും ചോദിക്കും, നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അവർ പറയും, ഇനി എന്താ വേണ്ടത്, എല്ലാം നൽകിയില്ലേ നീ. അപ്പോൾ അള്ളാഹു പറയും, ഇന്ന് ഞാൻ ഇനിയും അധികരിപ്പിച്ചു തരുന്നു, നിങ്ങൾക്ക് നാം നമ്മുടെ റിള നിങ്ങളുടെ മേൽ ഞാൻ നൽകുകയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി നൽകുകയാണ്. ഒരിക്കലും ഞാൻ ഇനി നിങ്ങളോട് കോപിക്കുകയില്ല, റബ്ബിൻ്റെ കോപം ഇനി ഉണ്ടാവുകയില്ല, റബ്ബിൻ്റെ തൃപ്തി പൂർത്തീകരിച്ചു നൽകപ്പെടുകയാണ്. പിന്നെ എങ്ങനെയാണ് സമാധാനമുണ്ടാവുക? പിന്നെ എങ്ങനെയാണ് അവിടെ അശാന്തി ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ തൃപ്തി മനുഷ്യൻ്റെ മേൽ, സ്വർഗാവകാശികളുടെ മേൽ അള്ളാഹു അഴിച്ചു വിടുകയാണ്. അള്ളാഹു കുറേ കഴിഞ്ഞ് വീണ്ടും വരും, ഇനിയെന്താ നിങ്ങൾക്ക് വേണ്ടത്, എല്ലാം തന്നു അള്ളാഹുവേ, നീ ഞങ്ങളുടെ മുഖം പ്രസന്നമാകുമാർ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്, ഞാൻ കുറച്ചുകൂടെ തരാം. അള്ളാഹു പറയും, ഫയക്ഷിഫുൽ ഹിജാബ്, മറ നീങ്ങിപ്പോകും, അള്ളാഹുവിനെ നിങ്ങൾ കാണും. 14-ാം രാവിലെ മേഘങ്ങളില്ലാത്ത രാത്രിയിലെ
ചന്ദ്രനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് പൂർണ്ണനില ചന്ദ്രനെ കാണുന്നത് പോലെ തറാവുന്നഹു അയ്യാന, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളുടെ റബ്ബിനെ കാണും. സുഹൃത്തുക്കളെ, റബ്ബിനെ കാണുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അന്തിമമായ ലക്ഷ്യം.

0: അവർ ആവശ്യപ്പെടുന്നതുമുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ റബ്ബിൽ നിന്നുള്ള സലാം, അള്ളാഹുവിൽ നിന്നുള്ള വാക്ക് സലാം എന്നതായിരിക്കും. അള്ളാഹു ആ സ്വർഗം ലഭിക്കുന്ന നല്ല വിശ്വാസികളിൽ, മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നാം കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിന്റെ ഏതാനും വചനങ്ങളുമായി നാമുമായി പങ്കുവച്ചത് നിഷാദ് സലഫി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃവീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio, tuned to reality.

0: മധുരശബ്ദത്തിൽ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹിജർ 26 മുതൽ അവസാനം വരെയും സൂറത്തു നഹൽ ആദ്യം മുതൽ 100 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ولكم فيها جمال حين تريحون وحين تسرحون.

والأرض وما أمر الساعة إلا كلمح البصر أو هو أقرب

തേജ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹിജർ 26 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തുൻ നഹൽ 1 മുതൽ 100 വരെ വചനങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.

0: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത്, ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ഇതോടെ അവസാനിക്കുന്നു. ഡ്രിസ് അൽ ഹാഷ്മിയുടെ മധുരതരമായ ഖുർആൻ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ, അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ

0: യോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന, വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ. വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി.

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലാ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
1: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല. അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
3: പ്രശസ്ത വിശുദ്ധ ഖുർആൻ വിശദീകരണ ഗ്രന്ഥമായ തഫ്സീർ സഅദിക്ക് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപ്പദം വാരികയിൽ എഴുതിയ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീറു സഅദി, വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായം, സൂറ
4: അസർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീ നബിറിദല്ലാ അമ്മാ ബാഅ്ദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തുൽ അസർ, അൽ അസർ എന്ന സൂറത്താണ് നമ്മൾ പഠിക്കുന്നത്. 3 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. വളരെ ചെറിയ ഒരു അധ്യായമാണെങ്കിലും വളരെ വിപുലമായ വ്യാപ്തിയുള്ള അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഒരു ചെറിയ സൂറത്തിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി ഈ സൂറത്തുൽ അസറിൻ്റെ പാരായണം നമുക്ക് കേൾക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മനോഹരമായ രൂപത്തിൽ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്ത ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമുക്ക് ആ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളുടെയും വാക്കർത്ഥങ്ങളിലേക്ക്, ഓരോ പദങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ അറിയാത്തവർ കൃത്യമായും അത് എഴുതിയെടുക്കുകയും അത് പഠിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വാക്കുകളുടെ അർത്ഥം, ആയത്തുകളുടെ അർത്ഥം നമുക്ക് ഇങ്ങനെ കാണാം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലഫി ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ചവർ. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. വതവാസൗ, അന്യോന്യം വസിയത്ത് ചെയ്തവരും. ബിൽഹഖി, യഥാർത്ഥത്തെ, സത്യത്തെ, ന്യായത്തെ അഥവാ കടമയെ വേണ്ടതിനെപ്പറ്റി പരസ്പരം വസിയത്ത് ചെയ്തവരും എന്നർത്ഥം. വതവാസൗ, അന്യോന്യം വസിയത്ത് ചെയ്തവരും. ബിസ്സബർ, ക്ഷമ അഥവാ സഹനം കൊണ്ട്. ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ ഈ ഓരോ ആയത്തിൻ്റെയും മുഴുവനായുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായും അത് മനസ്സിലാക്കുകയും അതിലെ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥങ്ങളിലേക്ക്,
1: കാലം തന്നെയാണ് സത്യം.
2: ഇന്നൽ ഇൻസാന ലഫീ ഖുസ്,
1: തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു.
2: ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ,
1: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ.
0: വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തുൽ അസ്ർ, അതിൻ്റെ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി അതിന് തഫ്സീർ സഅദിയിൽ വന്ന വിശദീകരണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീർ സഅദിയിൽ വന്ന ഈ സൂറത്തിൻ്റെ മലയാള വിശദീകരണം അല്ലെങ്കിൽ മലയാള വിവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഷാന്തരമാണ് അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദ ആവിഷ്കാരമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
3: കാലത്തെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്യുന്നത്. കാലമെന്നാൽ രാത്രിയും പകലുമാണ്. അതായത് അടിമകളുടെ കർമ്മങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വേദി. തീർച്ചയായും എല്ലാ മനുഷ്യരും നഷ്ടക്കാരാണ്. നഷ്ടക്കാരൻ എന്നത് ലാഭിച്ചവൻ എന്നതിൻ്റെ വിപരീതമാണ്. നഷ്ടത്തിന് ഏറ്റക്കുറവുകളുള്ള വ്യത്യസ്ത സ്ഥാനങ്ങളുണ്ട്. ചിലപ്പോൾ അത് സമ്പൂർണമായ നഷ്ടമായിരിക്കും. അതായത് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുകയും പരലോകത്ത് ശാശ്വത സ്വർഗം നഷ്ടപ്പെട്ട് നരകാവകാശിയായി തീരുകയും ചെയ്യുക. ചിലപ്പോൾ അത് ഭാഗികമായ നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഈ നഷ്ടത്തെ എല്ലാവരിലേക്കും ചേർത്തു പറഞ്ഞത്. അതിൽ നിന്നൊഴിവാകുന്നത് 4 ഗുണങ്ങൾ ഉള്ളവർ മാത്രമാണ്. അല്ലാഹു വിശ്വസിക്കാൻ കൽപ്പിച്ചതിലെല്ലാം വിശ്വസിക്കുക. അറിവില്ലാതെ അത് പൂർണ്ണമാവില്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് അറിവ്. സൽക്കർമ്മങ്ങൾ എന്നാൽ ഐച്ഛികവും നിർബന്ധവുമായ മനുഷ്യരോടും അല്ലാഹുവിനോടുമുള്ള എല്ലാവിധ കടമകളും പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നതുമാണ്. സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസവും സൽപ്രവർത്തനവുമാണ്. അതായത് അതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും അതിൽ താൽപ്പര്യമുണ്ടാക്കുകയും ചെയ്യുക. ക്ഷമ കൈക്കൊള്ളേണ്ടത് അല്ലാഹുവിനെ അനുസരിക്കുന്നതിലും അവന് എതിര് പ്രവർത്തിക്കാതിരിക്കുന്നതിലും അവൻ്റെ വിധിയുടെ ഭാഗമായി സംഭവിക്കുന്ന പ്രയാസങ്ങളിലുമാണ്. ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ മനുഷ്യനെ സ്വയം സമ്പൂർണനാക്കാനുതകുന്നതും പിന്നീടുള്ള 2 കാര്യങ്ങൾ മറ്റുള്ളവരെ പൂർണതയിലേക്ക് നയിക്കാനുള്ളതുമാണ്. നാല് കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിലൂടെ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും മഹത്തായ വിജയം കരസ്ഥമാക്കുകയും ചെയ്യും.
0: മാഷാ അല്ലാ, വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തു അൽ അസറിന്റെ മുഴുവനായുള്ള പഠനം ഇപ്പോൾ തഫ്സീർ സഅദി എന്ന് പറയുന്ന പീസ് റേഡിയോ എപ്പിസോഡിൽ ഇവിടെ തീർന്നിരിക്കുകയാണ്, മുഴുവനായിരിക്കുകയാണ്. മാഷാ അല്ലാ, നമ്മളിത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതിൽ ഉപകാരപ്പെടും എന്ന് സംശയമില്ല. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായം സൂറ അസറിന്റെ വിശദീകരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപ്പദം വാരികയിൽ എഴുതിയ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രശസ്തരായ കാരിഗകളുടെ മധുര ശബ്ദത്തിൽ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹിജ്ർ 26 മുതൽ അവസാനം വരെയും സൂറത്തുന്നഹൽ ആദ്യം മുതൽ 100 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തേജ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹിജർ 26 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തുൻ നഹൽ 1 മുതൽ 100 വരെ വചനങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം, സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ഖിറാഅത്തിൽ, പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. ഇന്ന് ഇൻഷാ അള്ളാ സൂറത്തുൽ ഖലം നമുക്ക് പഠിക്കാം.

0: نعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون.
1: سورة القلم ഒന്നു മുതൽ ആറു വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. നൂൻ, ഇവിടെ മദ് ഹർഫിയാണ്, മദ് ലാസിം ഹർഫി മുഖഫഫ്. അതിനെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാം. സൂറത്തുൽ ഖാഫിലെ ഖാഫ് ഈ മദ്, അതുപോലെ സ്വാദ്, അതേപോലെ നൂൻ, ഇവിടെയൊക്കെ ഇതേ തരത്തിലാണ് നീട്ടേണ്ടത്. അപ്പോൾ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഇനി വൽ ഖലമി വമാ യസ്തുറൂൻ ഈ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൽ ഖലമി, പലപ്പോഴും ഓത്തിൽ വൽ ഖലമി വമാ യസ്തുറൂൻ ഇങ്ങനെ ഓതുമ്പോൾ വൽ ഖലമി ഖാഫിന് പകരം കാഫ്, അതുപോലെ മറ്റൊന്ന് ഈ ഖലം എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഖാഫിന് പകരം കാഫാവുമ്പോൾ. എന്നാൽ യസ്തുറൂൻ അവിടെ നമ്മൾ ത എന്ന അക്ഷരമാണ് ഉച്ചരിക്കാറുള്ളത്. യസ്തുറൂൻ പലപ്പോഴും ശ്രദ്ധിക്കാതെ എങ്ങനെ ആവുന്നു, അവിടെ ത എന്ന അക്ഷരമാണ് ഉള്ളത്. യസ്തുറൂൻ ഉച്ചരിക്കുമ്പോൾ, ത്വനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. അപ്പോൾ വൽ ഖലമി വമാ യസ്തുറൂൻ. രണ്ടാമത്തെ ആയത്തിൽ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഇവിടെ മാ അൻത മദ് മുൻഫസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അൻത ഇഖ്ഫം ബിഗുന്ന, ആ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ ഓതുമ്പോൾ മാ അൻത, പലപ്പോഴും മാ അൻത ബിറബ്ബിക, മാ അൻത ബിനിഅമതി റബ്ബിക, അങ്ങനെയാവുമ്പോൾ ഹംസയുടെ ഉച്ചാരണം കൃത്യമല്ല. ഹംസയുടെ ഉച്ചാരണം ശരിയാകുന്നതിനാണ് നമ്മൾ മദ് ചെയ്യുന്നത്. അപ്പോൾ മാ അൻത എന്ന് തന്നെ പറയണം. ബിനിഅമതി, ഇവിടെ ബിനിഅമതി എന്നതിലെ ഐൻ്റെ ഉച്ചാരണം, ഐന് ഹംസയാവുന്നത് ബിനിഅമതി, മാ അൻത ബിനിഅമതി റബ്ബിക. ഇത് ധാരാളം അക്ഷരങ്ങളുടെ ഉച്ചാരണം അല്ലെങ്കിൽ മഖ്റജ് ശരിയാവാതിരിക്കാനാവും കാരണം. എങ്ങനെ മാൻ തബി നിഅമതി റബ്ബിക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഓരോ അക്ഷരവും അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും എടുത്ത് ഉച്ചരിക്കുക എന്നുള്ളതാണ്.
0: മാ അൻത ബി നിഅമതി റബ്ബിക ബിമജ്നൂൻ.
1: ബിമജ്നൂൻ ജീമിനെ ഖൽഖല ചെയ്യണം.
0: വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ.
1: ഇവിടെ നൂൻ ശദ്ദ് മണിക്കണം. ലഅജ്റൻ ജീമിനെ ഖൽഖല ചെയ്യണം. ഗൈറ മംനൂൻ, മംനൂൻ മദ് ഇഅറദിൽ സുക്കൂൻ ഓതുമ്പോൾ
0: വഇന്ന ലക ലഅജ്റൻ, വഇന്ന ലക ലഅജ്റൻ ഗൈറ, ഗൈൻ
1: ഈ അക്ഷരമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഗൈറ മംനൂൻ, ഗൈറ എന്ന് പറയാതെ ഗൈറ എന്ന് തന്നെ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം.
0: وَإِنَّ لَكَ لَأَجْرًا غَيْرَ مَمْنُونٍ وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ.
1: وَإِنَّكَ نُونُ شَدٍّ مَنِكَنَم لَعَلَى خُلُقٍ
0: خُلُقٍ
1: خَاءُ قَافُ രണ്ടിന്റെയും ഉച്ചാരണം ശ്രദ്ധിക്കണം. عظيم ضاد. ഇവിടെ പാരായണത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് വഇന്നക ലഅല വഇന്നക ലഅല ലഅല ലഅല, ഇത് രണ്ടും ഐനും ഹംസയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ലഅല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അങ്ങനെ തന്നെ വായിക്കണം.
0: ഖുലുഖിൻ ഖാ ഖാഫ്,
1: തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം ഖാ, അതിനും തൊട്ട് അപ്പുറത്തായിട്ടാണ് ഖാഫ്. അപ്പോൾ ഖാ ഖാഫ് ശ്രദ്ധിക്കുക. അസീം പലപ്പോഴും നമ്മൾ പറയുന്നത് പലപ്പോഴും എന്നല്ല അധികവും നമ്മൾ അലീം എന്നാണ്, അധികം ആളുകളും അലീം എന്നാണ് പറയുന്നത്. അഥവാ സ്വാദിന് പുള്ളിട്ട ദ്വാദും താന് പുള്ളിയിട്ടാൽ ഉള്ള ദ്വാദും അതുപോലെ അള്ളാഹു എന്നതിലെയും ഉച്ചാരണമൊക്കെ നമ്മൾ ഒരുപോലെയാണ് പറയാറുള്ളത്. അത് ശ്രദ്ധിക്കണം. അസീം അസീം എന്ന് തന്നെ പറയണം. ഫസത്തു ബസീറു വയു ബസീറൂൻ, ഇവിടെ സ്വാദിൻ്റെ ഉച്ചാരണം രണ്ട് പദത്തിലും ഫസത്തു ബസീറു വയു ബസീറൂൻ, ഇവിടെ രണ്ടും സ്വാദിൻ്റെ ഉച്ചാരണമാണ്. ശ്രദ്ധിക്കേണ്ടത് സീന് അല്ല, ഫസത്തു ബസീറു വയു ബസീറൂൻ അല്ല, ഫസത്തു ബസീറു വയു ബസീറൂൻ, അങ്ങനെ തന്നെ വായിക്കണം. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ഇവിടെ ബി അയ്യിക്കുമുൽ മഫ്തൂൻ. സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട അഥവാ തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും പഠിക്കാത്ത ആളുകളൊക്കെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ബി അയ്യിക്കും. ഇവിടെ ബി അയ്യി രണ്ട് യാ കാണും, അതിനെ ബി അയ്യിക്കുമുൽ എന്നോ അല്ലെങ്കിൽ ആദ്യത്തേതിന് സുക്കൂൻ നൽകിക്കൊണ്ട് ഒരു പ്രത്യേകിച്ചും അതിനെ എടുത്ത് വായിക്കേണ്ടതില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് ബി അയ്യിക്കുമുൽ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ബി അയ്യിക്കുമുൽ ബി അയ്യിക്കുമുൽ, ഇത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ബി അയ്യിക്കുമുൽ മഫ്തൂൻ മഫ്തൂൻ, അങ്ങനെ തന്നെ വായിക്കുക.

0: إنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون.
1: سورة القلم ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പറയണത്തിൽ തെറ്റുകൾ ഇല്ലാതെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറത്തു അൽ ഖലം കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
4: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ യൂസുഫിൽ നിന്നും 23 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് യൂസുഫ് അക്ബർ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60 പ്രോഗ്രാമുകൾ, 50 അവതാരകർ, 1,000 ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സൈറ്റ്.

0: നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം. സാധാരണക്കാരിലേക്ക് ഹൃദയ വസന്തം. സൂറത്തു യാസീനിനെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, കഴിഞ്ഞ ഇതേ പരിപാടിയിൽ 36 അധ്യായം സൂറത്ത് യാസീനിലെ 61-62 ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിലുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലയായ തൗഹീദിനെ സംബന്ധിച്ച്, വിശ്വാസ കാര്യങ്ങളുടെ മർമ്മത്തെക്കുറിച്ച്, ആരാധനാകർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് കഴിഞ്ഞ ആയത്തുകളിൽ ചർച്ച ചെയ്തത്. വഅനഅബ്ദൂനീ ഹാദാ സിറാത്തും മുസ്തഖീം. നിങ്ങൾ എന്നെ ആരാധിക്കുക, ഇതാണ് നേരായ മാർഗം. നേരായ മാർഗത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധവും ചിന്തയും കൃത്യമായ ധാരണയും അചഞ്ചലമായ വിശ്വാസവും നമ്മുടെ മനസ്സിൽ ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. വഅനഅബ്ദൂനീ ഹാദാ സിറാത്തും മുസ്തഖീം എന്ന ആയത്ത് മാഞ്ഞു പോകാതെ എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ, മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട്. തുടർന്നുള്ള ആയത്തിൽ പിശാജ് തൗഹീദ് മാനവരാശിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരിലൂടെ നൽകിയെങ്കിലും പിശാജ് അവരെ വഴിപിഴപ്പിച്ചുകൊണ്ടിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, തൗഹീദിൽ വീഴ്ച വരുത്തുകയും പിശാജിൻ്റെ പ്രേരണയിൽ വശംവധനായി ഷിർക്കിൻ്റെ, കുഫ്രിൻ്റെ മാർഗങ്ങളിലേക്ക് വഴിപിഴച്ചു പോവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നതാണ് 63-64 ആയത്തുകൾ ഇവിടെ നമ്മൾ പാരായണം ചെയ്തു. ഈ ചെറിയ രണ്ട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ്. അതൊന്ന് പാരായണം ചെയ്യാം. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. വലിയ പാരായണ നിയമങ്ങളൊന്നും ഈ രണ്ടായത്തുകളിൽ കടന്നു വരുന്നില്ല. ഈ പ്രോഗ്രാമിൽ ഇതേ അധ്യായം നമ്മൾ പഠിച്ചു തുടങ്ങുന്ന അന്ന് മുതൽ സൂചിപ്പിക്കാറുള്ള, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തജ്വീദു നിയമം, അതൊന്ന് ഓർമ്മപ്പെടുത്തി നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. അത് ഒന്ന്, ജഹന്നം എന്ന് പറയുന്നിടത്തുള്ള നൂനിന് ഷദ്ദുണ്ട്. ഷദ്ദുള്ള നൂന്, മീമ് ഇവ എവിടെ വന്നാലും അത് ഇദ്ആമോടുകൂടി, ഉന്നത്തോടുകൂടി, ഇദ്ആമോടുകൂടിയല്ല, ഉന്നത്തോടുകൂടി പാരായണം ചെയ്യണം. ഇതാണ് അതിൻ്റെ നിയമം. അപ്പം എങ്ങനെയാണത് ഓതേണ്ടത്? ഹാദിഹി ജഹന്നമുല്ലതി ജഹന്നമുല്ലതി ഹാദിഹി ജഹന്നമുല്ലതി എന്ന് വായിച്ചു പോകാം. പക്ഷേ ഖുർആനിൻ്റെ പാരായണം അതല്ല. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. കുന്തും തുഅദൂൻ എന്ന പാരായണം ശരിയല്ല. അതാണ് രണ്ടാമത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. കുന്തും എന്നതിലെ കാഫ് കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരം സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നാൽ ആ നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. അതെങ്ങനെയാണ്? കുന്തും തുഅദൂൻ, കുന്തും തുഅദൂൻ എന്ന് വേണമെങ്കിൽ നമുക്കവിടെ വായിച്ചു പോകാം. അല്ലത്തീ കുന്തും തുഅദൂൻ എന്ന് വായിച്ചു പോകാം. അതല്ല ശരിയായ പാരായണം. ആയത്ത് മുഴുവനായിട്ടും നോക്കാം, ഓതാം, ശ്രദ്ധിച്ചു കേൾക്കുക. പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ സൗകര്യപ്പെടുകയാണെങ്കിൽ ഫോണിലെ ഖുർആൻ എടുത്ത് അതിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നത് നന്നായിരിക്കും. വീട്ടിലാണെങ്കിൽ മുസ്ഹഫ് മുന്നിൽ വെച്ച് ശ്രദ്ധിക്കുന്നത് കൂടുതൽ ആ അക്ഷരങ്ങൾ മനസ്സിലാകാനും ഒന്നുകൂടെ ധാരണ ലഭിക്കാനും നന്നായിരിക്കും. ആയത്ത് മുഴുവനായിട്ട് ഓതുന്നു, ശ്രദ്ധിക്കുക. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. രണ്ടാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ കുന്തും എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോതേണ്ടത്. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. ഇത്രയും കാര്യങ്ങളാണ് പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഏറെക്കുറെ വളരെ സുപരിചിതമായ വാക്കുകളാണ്. സാധാരണ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിലേക്ക് പോകുന്ന ശ്രോതാക്കളാണെങ്കിൽ, ഈ ഹൃദയവസന്തം പരിപാടി സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് പരിചയമുള്ള വാക്കുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എങ്കിലും ഓരോ വാക്കുകളുടെ അർത്ഥം പറയാം. എഴുതിയെടുക്കാൻ പേനയെടുത്തിരിക്കുന്നവർ അത് ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. ഹാദിഹി, ഇത്. ജഹന്നം എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകത്തിന് വിവിധ പേരുകളിൽ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഓർക്കുന്നുണ്ടാകും. ജഹീം എന്ന വാക്ക് ഓർമ്മയിലുണ്ടാകും. ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്ക് നാർ എന്നാണ്. ആദിഹി ജഹന്നമുല്ലതി, ഇതാകുന്നു, ഇതാ നരകം. അല്ലത്തി, അത്. കുന്തും, നിങ്ങളായിരുന്നു. തുഅദൂൻ, കരാർ ചെയ്യപ്പെട്ടിരുന്നു. അഥവാ നിങ്ങൾക്ക് നേരത്തെ കരാർ ചെയ്യപ്പെട്ടിരുന്ന, വാഗ്ദാനം നൽകിയിരുന്ന നരകമിതാ. പരലോകത്ത് നരകത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുന്ന നരകാവകാശികളോട് പറയപ്പെടുന്ന വാചകങ്ങളാണിത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ശ്രദ്ധിക്കുക. ഹാദിഹി, ഇതാ, ഇത്, അല്ലെങ്കിൽ ഇതാകുന്നു, ജഹന്നം, നരകം. അല്ലത്തി, അത്. കുന്തും, നിങ്ങളായിരുന്നു. തുഅദൂൻ, കരാർ ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെട്ടിരുന്ന, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന നരകമിതാ നിങ്ങളുടെ മുന്നിൽ. ശരിക്കും നമ്മൾ വളരെ ഭയത്തോടുകൂടി കേൾക്കേണ്ടുന്ന, ആശങ്കയോടുകൂടി പാരായണം ചെയ്യേണ്ടുന്ന ഒരു വചനമാണിത്. നരകത്തിൻ്റെ മുന്നിലെത്തി നിന്ന് അള്ളാഹു ഇതാ, ഇതാണ് ആ നരകം എന്ന് പറയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാകുമോ? ഇല്ലാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഉണ്ടാവരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനനുസൃതമായ ഒരു ജീവിതവും വിശ്വാസവും ആദർശവുമൊക്കെ സ്വീകരിച്ചുകൊണ്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇത്തരം ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളേറെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആനിൽ ഇതിനു പുറമേ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വ നദീറ. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹ നദീർ. ഇന്ന അർസൽനാക, പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചത് ബിൽഹഖി ബഷീറം വ നദീറ, സത്യവുമായി താങ്കളെ നാം നിയോഗിച്ചത് ബഷീറും നദീറുമായിട്ടാണ്. എന്താണ് ബഷീർ? യുബശ്ശിറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നവൻ. വ നദീറ, എന്താണ് നദീർ? യുൻദിറു ബിന്നാർ, നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനായിക്കൊണ്ട്. ഒരു മുന്നറിയിപ്പുകാരനായിട്ടാണ്, നരകമുണ്ട് എന്നതിൻ്റെ മുന്നറിയിപ്പുകാരനായിട്ടാണ്, സ്വർഗമുണ്ട് എന്നതിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു ദൂതനായിട്ടാണ് പ്രവാചകൻ കടന്നു വന്നിട്ടുള്ളത്. ആ ആയത്തെങ്ങനെയാണ് അള്ളാഹു അവസാനിപ്പിക്കുന്നത്? വ ഇമ്മിൻ ഉമ്മത്തിൻ ഇല്ല ഖലാഫിഹ നദീർ, ഒരു സമൂഹവും കഴിഞ്ഞിട്ടില്ല അവരിൽ ഒരു മുന്നറിയിപ്പുകാരനുണ്ടായിട്ടല്ലാതെ. നരകത്തെക്കുറിച്ച്, വിചാരണയുടെ നാളിനെ സംബന്ധിച്ച്, പരലോകത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പുകാരൻ എത്തിപ്പെടാത്ത ഒരു ജനതയും ഒരു സമൂഹവും കടന്നുപോയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരകത്തിലേക്കെറിയപ്പെടുന്ന ആളുകളോട് നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കുന്നത്. സൂറത്തു മുൽക്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ? സൂറത്തു സുമറിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, വസീഖല്ലദീന കഫറു, അവിശ്വാസികളായിട്ടുള്ള ആളുകളെ നയിച്ചു കൊണ്ടുപോകും നരകത്തിലേക്ക് സുമറ സംഘം സംഘമായിട്ട്. എന്നിട്ടോ, ഹത്ത ഇദാ ജാഊഹ ഫുതിഹത് അബ്വാബുഹ വഖാല ലഹും ഖസനതുഹ അലം യഅതികും നദീർ, സംഘം സംഘമായി നരകത്തിൻ്റെ അടുത്തെത്തി അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ കാവൽക്കാർ ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലേ? എല്ലാ ജനതയിലേക്കും ഒരു മുന്നറിയിപ്പുകാരനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് നരകത്തെക്കുറിച്ച് അറിയിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറയാറുണ്ടായിരുന്നു, ഇത്തഖുന്നാറ വലൗ ബിശഖി തംറതിൻ, നരകം വളരെ ഗൗരവമുള്ളതാണ്, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ഒരു കാരക്ക കഷ്ണത്തിൻ്റെ ചീളുകൊണ്ടെങ്കിലും, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചെറിയ കഷ്ണം കൊണ്ടെങ്കിലും, അത് ദാനം ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപൂർവം സ്വഹാബിമാരെ ഉണർത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ നിരവധി സ്ഥലങ്ങളിൽ വത്തഖുന്നാറല്ലതീ വഖൂദുഹന്നാസു വൽ ഹിജാറ വഉദ്ദത്തു ലിൽ കാഫിരീൻ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക, വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിലെ ഇന്ധനം, അതിലെ വിറകുകൾ മനുഷ്യനും കല്ലുകളുമാകുന്നു, അവിശ്വാസികൾക്ക് വേണ്ടി അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. കല്ല് കനലാകുന്ന നരകാഗ്നിയെ സൂക്ഷിക്കണേയെന്ന് വിശുദ്ധ ഖുർആൻ മാനവരാശിയെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ, ഈ ആയത്ത് ഏറെ ഗൗരവത്തോടുകൂടി പാരായണം ചെയ്യുകയും അതിൻ്റെ ഒരു അർഹി ഭയപ്പാടോടുകൂടി നമ്മുടെ ജീവിതം ആ നിലയ്ക്ക് ചിട്ടപ്പെടുത്തുകയും വേണമെന്നാണ് ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളും ഇൻദാറുകളും മുന്നറിയിപ്പുകളും വിശുദ്ധ ഖുർആനിൽ ധാരാളം നിലനിൽക്കുമ്പോഴും പലപ്പോഴും മനുഷ്യരെങ്ങനെയാണ് അതിനെ സമീപിക്കാറുള്ളത്? വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായിട്ടുള്ള, ഖുർആൻ പഠിക്കുന്ന ആളുകൾ പോലും എങ്ങനെയാണ് ഇത്തരം ആയത്തുകളെ നോക്കിക്കാണാറുള്ളത്? നരകമല്ലേ, അത് വരുമ്പോൾ കാണാം. സാധാരണ ഭൗതിക വിഷയങ്ങളിലൊന്നുമില്ലാത്ത ഒരമിതമായ കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ് പരലോകത്തെ സംബന്ധിച്ച് പിശാച് മനുഷ്യൻ്റെ മനസ്സിലിട്ടു കൊടുക്കാറുള്ളത്. എവിടെയുമില്ലാത്ത ഒരാത്മവിശ്വാസം, അതപ്പോൾ കാണാം, അത് വരുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ അള്ളാഹു നരകത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുന്ന മനുഷ്യൻ്റെ, വിചാരണയുടെ നാളിൽ നരകം നേർക്കുനേരെ കാണുന്ന മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഹാദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ, അതിങ്ങനെ കണ്ണിൽ കണ്ട്. ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹു റബ്ബുഹു ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ, ഇടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അള്ളാഹു സംസാരിക്കാത്തവരായി മനുഷ്യരിൽ ഒരാളുമില്ല. എല്ലാവരും ഒരു ദ്വിഭാഷയുടെ സഹായമില്ലാതെ അള്ളാഹു സംസാരിക്കും എല്ലാവരോടും. ഫയൻലുറു ഐമനമിൻ, അപ്പോൾ ആ അടിമ ആ മനുഷ്യൻ തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും. ഫലയറ ഇല്ലാ മാ ഖദ്ദം, എന്താണ് അവിടെ കാണുന്നത്? അവൻ ചെയ്തു വെച്ച അവൻ്റെ പ്രവർത്തനങ്ങളാണ്. വയൻലുറു അഷ്അമിൻഹു, അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കും. ഫലയറ ഇല്ലാ മാ ഖദ്ദം, അവിടെ കാണുന്നത് താൻ ഭൗതിക ലോകത്ത് ഐഹിക ജീവിതത്തിൽ ചെയ്തു വെച്ച കർമ്മങ്ങളാണ്. വയൻലുറു ബൈന യദൈ, അവൻ തൻ്റെ മുന്നിലേക്ക് നോക്കും. ഫലയറ ഇല്ലന്നാറ തിൽഖാ വജീഹി, അവൻ നേർക്കുനേരെ നോക്കിയാൽ കാണുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെയാണ്. എന്നൊരു പ്രവാചകൻ പറയാണ്, ഫത്തഖുന്നാറ വലൗ ബിശഖ് തംറത്തിൻ, ഒരു ഇത്തപ്പഴത്തിൻ്റെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഫമല്ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, അതില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും. പരലോകത്തെത്തി, ഇവിടെ പരലോകം അവിടെ വരുമ്പോഴല്ലേ, നരകം പരലോകത്തല്ലേ, അതപ്പോൾ കാണാം, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം, അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ കഴിയും, അവിടെ ഏതെങ്കിലും രൂപത്തിൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ളൊരു വഴിയുണ്ടാകും, ഞാൻ ശിർക്ക് ചെയ്യാത്ത ഒരാളല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ നരകത്തെ ലാഘവത്തോടെ കണ്ട്, വിചാരണയുടെ നാളിനെ വളരെ നിസ്സാരമായി കണ്ട്, ഐഹിക ജീവിതത്തിൽ ദേഹേച്ഛക്കനുസരിച്ച് ജീവിതം നയിച്ച് ആവോളം ആസ്വദിച്ച് ഷിർക്കിൻ്റെ കുഫ്റിൻ്റെ ഗൗരവമെല്ലാം, ബിദഅത്തുകളുടെ ഗൗരവമെല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിതം നയിച്ച് അവസാനം പരലോകത്തെത്തുമ്പോഴുള്ള രംഗമാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. ഇവിടെ ചെയ്തു വെച്ച കർമ്മങ്ങളാണ് വലത്തോട്ട് നോക്കിയാൽ കാണുക, ഇവിടെ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളാണ് ഇടത്തോട്ട് നോക്കിയാൽ കാണുന്നത്, മുന്നിലേക്ക് നോക്കിയാലോ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ്. അപ്പോൾ മനുഷ്യൻ ആ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കും, എങ്ങനെയെങ്കിലും ആ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കും. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും പല ആയത്തുകളിലും വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅൻ വമിസ്ലഹു മഅഹു ലിയഫ്തസു ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമ. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅൻ, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ മനുഷ്യൻ്റെ കൈകളിലുണ്ടായാലും, അല്ല വമിസ്ലഹു മഅഹു, അതിൻ്റെ ഇരട്ടിയുണ്ടെങ്കിലും, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ, ഈ ലോകത്തെ വിവിധ മനുഷ്യരുടെ കൈകളിലുള്ള സമ്പത്തിൻ്റെ വലുപ്പം എത്രയുണ്ടാകും, അതെവിടെയാണ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുക, എത്ര ശതകോടീശ്വരന്മാരുണ്ട്, എത്ര സമ്പന്ന രാഷ്ട്രങ്ങളുണ്ട്, എത്ര വലിയ രാജാക്കന്മാരുണ്ട്, അവരുടെ കൈകളിലെല്ലാമുള്ള സമ്പത്തൊരു വ്യക്തിയുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഇരട്ടിയുമുണ്ട്. എന്നാൽ അത് മുഴുവനും അവൻ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ മുഴുവനും ചെലവഴിക്കുന്നതിന് അവൻ സന്നദ്ധനാകും. നരകമങ്ങോട്ട് കാണുമ്പോൾ ഇവിടെ അവഗണിച്ചു തള്ളിയ ആ മുന്നറിയിപ്പ് അത് ശരിക്ക് തൻ്റെ മുന്നിൽ നേർക്കുനേരെ കാണുമ്പോൾ, ഭൂമിയിലെ മുഴുവൻ സമ്പത്തും അതിൻ്റെ ഇരട്ടിയും കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ? മകനെ നൽകി, ഭാര്യയെ നൽകി, കുടുംബത്തെ നൽകി, മാതാപിതാക്കളെ നൽകി, വമം ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹുവേ നീ ശിക്ഷിച്ചോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചിന്തിക്കുന്ന ഒരു രംഗം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറ മഅരിജിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെപ്പോഴും അത്തരം ഗൗരവമുള്ളൊരു ചിന്ത ഉണ്ടാകണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ ആയത്ത്, ഇസ്ലൗഹ, നിങ്ങൾ കത്തിയെരിയുക, അൽ യൗം, ഇന്ന്, ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കുഫ്ര് ചെയ്തതിൻ്റെ ഫലമായി, നിങ്ങൾ നിഷേധിച്ചതിൻ്റെ, നന്ദികേട് കാണിച്ചതിൻ്റെ ഫലമായി നിങ്ങൾ കത്തിയെരിയുക, നരകത്തിൽ കിടന്നെരിയുക എന്നാണ് 64-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നരകാവകാശികളോട് പറയുന്ന, അവിശ്വാസികളോട് പറയുന്ന രംഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. ഇസ്ലൗഹ, ഇസ്ലൗ, നിങ്ങൾ കത്തിയെരിയുക. ഹ, ആ നരകത്തിൽ, അതിൽ, അഥവാ ആ നരകത്തിൽ. അൽ യൗം, യൗം എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. ദിവസം, അൽ യൗം എന്ന് പറഞ്ഞാൽ ഇന്ന്, ഇന്നേ ദിവസം നിങ്ങൾ കത്തിയെരിയുക. എന്തുകൊണ്ട്? ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കുഫ്ര് ചെയ്തതിൻ്റെ ഫലമായി, നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി, നിങ്ങൾ നന്ദികേട് കാണിച്ചതിൻ്റെ ഫലമായി ഇന്ന് ആ നരകത്തിൽ കിടന്ന് കത്തിയെരിയുക എന്ന് അവരോട് പറയുമെന്നാണ്. അപ്പോൾ ഇവിടെ ചെയ്ത തിന്മയുടെ ഫലമായിട്ടാണ്, കുഫറിന് ഫലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നരകശിക്ഷ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു നിലക്കും തൻ്റെ അടിമകളോട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അനീതി അള്ളാഹു കാണിക്കുന്നില്ല എന്ന് ഈ ആയത്ത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. സൂറ സജദയിലെ ആയത്ത് ഓർക്കുന്നുണ്ടാവും, ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. നരകം നൽകുന്നത് ആർക്കാണ്? ദൂഖു, നിങ്ങൾ ആസ്വദിക്കുവിൻ. ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, വെറുതെ നരകത്തിലേക്ക് വലിച്ചെറിയുകയല്ല, ഇന്നേ ദിവസത്തെ, ഇങ്ങനെ ഒരു ദിവസത്തെ കണ്ടുമുട്ടും എന്നത് മറന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഐഹിക ജീവിതത്തിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നാനസീനാക്കും, നാമും നിങ്ങളെ മറന്നു കളയുന്നു. വദൂഖു ആദാബൽ ഖുൽദ്, ശാശ്വതമായ ശിക്ഷയെ നിങ്ങൾ ആസ്വദിക്കുവിൻ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്. കർമ്മഫലമാണ് പരലോകത്ത് ഏറ്റുവാങ്ങുന്നത്. ഇവിടെ ചെയ്തു കൂട്ടിയ തിന്മകൾ, ഇവിടെ നടത്തിയ കള്ളക്കച്ചവടങ്ങൾ, ഇവിടെ സംസാരത്തിൽ സംഭവിച്ച കളവുകളും പരദൂഷണങ്ങളും നമീമത്തുകളും, ഇവിടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച ധാരാളം തെറ്റുകുറ്റങ്ങൾ, കണ്ണുകൊണ്ട് ചെയ്ത തിന്മകൾ, കാതുകൊണ്ട് ചെയ്ത തിന്മകൾ, നാവുകൊണ്ട് ചെയ്ത തിന്മകൾ, അങ്ങനെ എല്ലാ മേഖലകളിലും സംഭവിച്ച ആ തിന്മകളുടെ ഫലമാണ്, വിശ്വാസരംഗത്ത് സംഭവിച്ച വ്യതിയാനത്തിൻ്റെ ഫലമാണ് പരലോകത്ത് നേർക്കു നേരെ അനുഭവിക്കുക. ആരാണ് ഉത്തരവാദി? ആരാണ് കുറ്റക്കാരൻ? ആരാണ് നരകത്തിലേക്ക് സ്വന്തത്തെ വലിച്ചു കൊണ്ടുപോയത്? താൻ തന്നെ, നരകാവകാശികൾ തന്നെ. അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. സ്വർഗമാണെങ്കിലോ, സ്വർഗവും കർമ്മഫലമായിട്ടാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഓരോ മനുഷ്യനും സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കാൻ, റബ്ബിൻ്റെ ഔദാര്യം ലഭിക്കാൻ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. സ്വർഗം കൊടുക്കുന്നത് കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. വാ അമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനു യഅമലൂൻ. അപ്പോൾ വിശ്വസിച്ച ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, അവർക്ക് ശാശ്വതമായ സ്വർഗമുണ്ട്. എന്തുകൊണ്ട്? നുസുലൻ, ഒരു വിരുന്നായി, സൽക്കാരമായി അവർക്ക് സ്വർഗം ലഭിക്കും. ബിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. സ്വർഗം ലഭിക്കുക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്, നരകം ലഭിക്കുന്നത് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പഠിപ്പിച്ചത്. ഫമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി, ആരെങ്കിലും തൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ, സംസ്കരിക്കുന്നുവെങ്കിൽ, അവൻ തനിക്കു വേണ്ടി തന്നെയാണത് ചെയ്യുന്നത്. സ്വന്തം വിജയത്തിന് വേണ്ടിയാണ്, പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രണ്ട് ആയത്തുകളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ, ഇവിടെ നരകത്തെ മറന്ന് ജീവിച്ചവർ പരലോകത്തതിനെ നേർക്കുനേരെ കാണുന്ന രംഗമാണ് വിശദീകരിക്കുന്നത്. ഹാദിഹി നാറുല്ലതി കുന്തും ബിഹി തുകദ്ദിബൂൻ, സൂറത്ത് തൂറിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇതാ നിങ്ങളന്ന് നിഷേധിച്ച് തള്ളിയ നരകം, ഇതാ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ. സ്ബിറു ഔലാ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് നിങ്ങൾ ഇതിൻ്റെ വിറകാകുവാൻ പോവുകയാണ് എന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥയെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാണ് ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ, ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഈ നരകത്തിൽ നിങ്ങൾ കത്തിയെരിയുവിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നരകാവകാശികളോട് പറയും എന്നൊക്കെയാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടെ പാരായണം ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആശയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. അള്ളാഹു അവൻ്റെ കഠിനമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ, സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: നമ്മൾ കേട്ടത് ഹൃദയ വസന്തം, സൂറത്തു യാസീൻ 63-64 ആയത്തുകൾ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷ.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്, നമ്മുടെ കുരുന്നു മക്കളുടെ ഖുർആൻ വിജ്ഞാനിയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഖുർആൻ ടെലിക്യൂസിൽ ഇന്ന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ: മുഹമ്മദ് നാസൂഹ് തിരൂർ, ശിലാൽ കണ്ണൂർ, അബ്ദുൽ ഹനാൻ കാസർകോട്. മോഡറേറ്ററായി ആദിൽ അബ്ദുള്ള എടത്തനാട്ടുകര.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സുബ്ഹാനല്ലാഹിൽ അദീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. പീസ് ഖുർആൻ ടെലിക്യൂസിലാണ് ഇൻഷാല്ലാ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
4: വഅലൈക്കും സലാം.
3: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: മുഹമ്മദ് നസൂഹ്.
3: മുഹമ്മദ് നസൂഹ്. നസൂഹ് എവിടുന്ന വിളിക്കണം? വൈലത്തൂർ അല്ലേ. നസൂഹ് എത്രാം ക്ലാസ്സിലാണ്? എട്ടാം ക്ലാസ്സിലാണ്. സ്കൂളില് മദ്രസയിൽ പഠിക്കണ്ടോ?
4: ഇല്ല
3: ഇല്ല. ഇതിനുമുമ്പ് ഇതൊക്കെ വിളിച്ചിരിക്കണോ അനസു? വിന്നർ ആയിക്കണോ? ഫുള്ളായിട്ടില്ല, വിന്നർ ആയിട്ടില്ല. അപ്പോ ചോദ്യത്തിന്റെ രൂപങ്ങളൊക്കെ അറിയാലല്ലേ? അറിയാം. അമ്മ ജൂസ് എന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, വേറെ ഏതെങ്കിലും ജ്യൂസ് നെസുവിന് അറിയോ? തബാറക്ക് ജ്യൂസ് അറിയാം. ഓക്കെ, പക്ഷെ അതെന്താണ് ഞാൻ ചോദിക്കാം, രണ്ട് ചോദ്യങ്ങൾ എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് മൂന്നാമത്തെ ചോദ്യം തബാറക്ക ജ്യൂസ് ആക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبدا إذا صلى أرأيت إن كان على الهدى باقي يقول
5: أمر بالتقوى أرأيت إن كذب وتولى أولم يروا إلى السيء
3: ുദാനുദാറ
5: أَلَمْ يَعْلَمْ بِأَنَّ اللَّهَ يَرَى كَلَّا لَئِن لَّمْ يَنْتَهِ لَنَسْفَعًا
3: بِالنَّاصِيَةِ. ما شاء الله. ما هي هذه سورة النسوة؟
5: سورة أعلى.
3: أعلى لا لو.
5: سورة القلم.
3: قلم؟ أما جزء النسوة؟
5: أما جزء النسوة.
3: ആ യെസ്, നോക്കി പറയണ്ടേ.

صورة البروج ما شاء الله. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഉദനായത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തോതാം. ഓക്കെ.

0: ഉഖസിമു ബിൽ ഖുന്നസ്. ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തേതാ? ഫല ഉഖസിമു ബിൽ ഖുന്നസ്. ഫല ഉഖ്സിമു ബിൽ ഖുന്നസിന് മുമ്പുള്ള ആയത്താണ്, തൊട്ട് മുമ്പുള്ള, കഴിഞ്ഞിട്ടുള്ള അല്ല. ഉറപ്പാണോ? അതേത് സൂറത്ത് ഏതാ?
1: സൂറത്തുൽ
0: കുവീറത്തിന്റെ പേരെന്താ? സൂറത്തു തക്വീർ ആണ് കേട്ടോ. പക്ഷെ അതെന്തായാലും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, അപ്പോ ഒന്നുകൂടി ഇഫുൾ റെഡിയാക്കാനുണ്ട്, മനസ്സിലായല്ലേ? അപ്പോ പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഓതി നോക്കുക, ക്ലിയർ ആക്കുക. എപ്പോഴും ആരും എപ്പോൾ ചോദിച്ചാലും നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് അത് എവിടെയാണ്, ഏതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ അത് റിവിഷൻ അടിപൊളിയാക്കാം ഇൻഷാല്ലാ. പിന്നെയും വിളിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരെന്താണ്? ഒന്നുകൂടെ കുറച്ച് സൗണ്ടിൽ പറയാം. ഹിലാലാണ്? ഷിലാൽ. ഓക്കെ, ഷിലാൽ എവിടുന്നാ വിളിക്കണത്? കണ്ണൂർ ജില്ല അല്ലേ. ഓക്കെ, ഷിലാൽ എത്രയിലാ പഠിക്കണ സ്കൂളില്? മദ്രസിലോ? മൂന്നാം ക്ലാസ്സാ? നാലാം ക്ലാസ്. ഓക്കെ, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഷിലാല്? വിളിച്ചിട്ടുണ്ട്. വിന്നർ ആയിക്കണോ? വിന്നർ ആയിട്ടുണ്ടോ? തന്നെ സമ്മാനം എത്തിയിരുന്നു അവിടെ വീട്ടില്. അപ്പൊ ഇന്ന് ഇപ്രാവശ്യവും വിന്നർ ആവണം. ശിലാലിന്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഉമ്മയുണ്ട്. ശിലാലിന് കാക്കണ്ടോ? കാക്കുണ്ട്, താത്തയുണ്ട്. താഴെ ഒന്നുമില്ല. അനിയന്മാരും അനിയത്തിയും ഒന്നുമില്ല? ഇല്ല, ചെറിയ കുട്ടിയാണല്ലേ. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ അമ്മ ജുസ് എന്നാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാം. ശിലാല് ഏതൊക്കെ സുഹൃത്തുക്കൾ അറിയാം ശിലാലിന്? അമ്മ ജുസ് അറിയാം. വേറെ ഏതാ അറിയാം?
1: പിന്നെ

ഇത് ഏത് സൂറത്തിലാണ് ഷിയാലെ? മാഷാ ബുറൂജ്. ഷിലാലിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? ഉറപ്പല്ലേ? ഓക്കെ. മാഷാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനൊരു ആയത്ത് ഓതി തരൂ, അത് അതിന്റെ എന്താ ആഫ്റ്റർ ശേഷമുള്ള ആയത്ത് ഓതാം. أعوذ بالله من الشيطان الرجيم أو مسكينا ذا متربة باقي أو مسكينا ذا متربة كاين يتو രണ്ട് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു, ശരിയാണ്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അത് ഞാൻ ഓതി ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്താണ് ഓതണ്ടത്, മനസ്സിലായോ? അപ്പൊ ഞാൻ ഓതി ആയത്ത് ഓതി നോക്കുക, അതിന് ബാക്കി ഓതി നോക്കുക. അപ്പൊ സൂറത്ത് മനസ്സിലാവും. എന്ത് സൂറത്തിന്റെ ആദ്യം മുതൽ ഓതി നോക്കുക.

عبدا إذا صلى. അതിന്റെ തൊട്ട് മുമ്പുള്ള عبدا إذا صلى. عبدا

0: അറായിത്തൽ ലദീയൻഹ.
1: മാഷാല്ലാ. അത് ഏത് സൂറത്തിലാണ് ശിലാലെ? ആ സൂറത്തിന്റെ പേരെന്താ?
0: കലം.
1: ആ സൂറത്തിൽ വസ്തുത ആയത് ഏതാ? അപ്പോ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് മാഷാല്ല. ബാക്കി സൂറത്തുകളും പഠിക്കണം. ഓക്കെ, തബാറക് ജ്യൂസ് ഫുള്ളാക്കണം, അങ്ങനെ ഇഫ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നമുക്ക് തബാറക് ജ്യൂസിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം. എങ്ങനെ പഠിക്കണ്ടില്ലേ? ഇപ്പോ സ്കൂൾ ഓഫ് ഖുർആൻ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ആ ഭാഗത്തുനിന്നും കൂടി എന്താ പറയുക ചോദിക്കാൻ പറയണം കേട്ടോ. ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം.
1: ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ നെക്സ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: അബ്ദുൽ ഹനാൻ.
1: അബ്ദുൽ ഹനാൻ. ഹനാൻ എവിടുന്നാ വിളിക്കണേ?
0: കോവിക്കാനം.
1: എവിടെയാണ് സ്ഥലം? ഏത് ജില്ലയാണ്?
0: കാസർഗോഡ്.
1: കാസർഗോഡ്. ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ പ്രോഗ്രാമുക്ക്? കൊറേ വിളിച്ചിരിക്കണ അല്ലേ. വിന്നർ ആവില്ലുണ്ടോ? അപ്പോ ഏതൊക്കെ സുഹൃത്തുക്കൾ അറിയാ ഹനാന്? അമ്മ ജൂസ് അറിയാലോ. പിന്നെ ഏതാണ് അറിയാ? ജൽസല വരല്ലേ. ഓക്കെ, ഹനാന് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സ്കൂളിൽ എത്രാം ക്ലാസ്സിലാ? ഒന്ന്. മദ്രസ ഉണ്ടോ? ഹനാന്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
0: പാപ്പ, ഉമ്മ, ഇച്ച, അനിയത്തി, ഞാന്, മാമ.
1: ഓക്കെ, ഇപ്പൊ അടുത്ത് ആരുള്ളത് കേൾക്കണ്ട? ആരെങ്കിലും?
0: അനിയത്തി.
1: അനിയത്തി ഉണ്ട് അല്ലേ, ചെറിയ അനിയത്തിയാ? അപ്പൊ എന്നാല് ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا لو تعلمون علم اليقين
0: أين باقي هذا
1: الله؟ باقي باقي لترون الجحيم بنا؟ كلا لو تعلمون علم اليقين لترون الجحيم
0: إن ربهم
1: لا لا لا لا أولك تيتي لدا هذا لا لترون الجحيم ثم لترى
0: ثم لترون
1: ثم لترونها

0: ثم لتسألن يومئذ عن النعيم. ഓക്കെ, ഹനാൻ ഏതൊക്കെ സൂറത്ത് അറിയാന്നാണ് പറഞ്ഞത്? സൽസല വരെ അല്ലേ, ബാക്കി സൂറത്തുകളൊന്നും അറിയില്ല. ഇല്ല. ഓക്കെ, അപ്പോ അടുത്ത ഈ സൽസല വരെയുള്ള സൂറത്തുകൾ ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ പഠിക്ക. ഒന്നുകൂടെ പഠിക്കാന്ന് പറഞ്ഞാല് ഉമ്മച്ചിക്കൊന്ന് ഓതി കൊടുക്ക. ഉമ്മച്ചി ഫ്രീ ആവുമ്പോ ഒന്ന് ഓതി കൊടുത്തിട്ട് തെറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടെ റെഡിയാക്ക.
1: എന്നിട്ട്
0: ഉമ്മച്ചിനോട് പറയാ ചോദ്യം ചോദിക്കാൻ. എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോ കിട്ടാത്ത ഭാഗങ്ങൾ പിന്നെയും പഠിക്ക.
1: എന്നിട്ട്
0: ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ അടിപൊളിയായിട്ട് വിളിക്ക. മനസ്സിലായില്ലേ? അടുത്ത പ്രാവശ്യം ആര് വിളിച്ചാലും ഏത് ചോദ്യം ചോദിച്ചാലും ഹനാന് കിട്ടണം. ഓക്കെ, അടുത്ത പ്രാവശ്യം അടുത്ത ഞായറാഴ്ചകളിൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും എല്ലാ ഞായറാഴ്ചകളിലും വിളിച്ചിട്ട് എല്ലാ ദിവസവും സമ്മാനം മേടിക്കണം. അപ്പോൾ എല്ലാ ഞായറാഴ്ചന് മുമ്പ് ഒന്ന് എന്താ ഓതി നോക്കണം. മനസ്സിലായില്ലേ? ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും. അശാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും എല്ലാ ഞായറാഴ്ചകളിൽ 4 മണി മുതൽ 6 മണി വരെയാണ് നമ്മൾ ഖുർആൻ ടെലിക്യൂസിൻ്റെ സമയം. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഇന്ന് ഖുർആൻ ടെലിക്യൂസിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കുരുന്നുകൾ മുഹമ്മദ് നാസൂഹ് തിരൂർ, ശിലാൽ കണ്ണൂർ, അബ്ദുൽ ഹനാൻ കാസർകോട്, മോഡറേറ്ററായി ആദിൽ അബ്ദുള്ള എടുത്തനാട്ടുകര.
3: نور على مر الزمان تألقا وأضاء للدنيا غريبا.
4: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തു അൽ മുഅ്മിനൂൻ 57 മുതൽ 77 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാംദി.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: അത്തഹ്സീൻ പാരായണം പഠിക്കാം തെറ്റുകളില്ലാതെ. അതെ, വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനായ ഹാഫിദ് അബ്ദുൽ ശക്കൂർ സംസാരിക്കുന്നു. സൂറത്തു മുജാദില 19:20-21 വചനങ്ങളാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 19:20-21 ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ കൂടാതെ, അബദ്ധങ്ങളില്ലാതെ, അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും സിഫത്തുകളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പാരായണ പഠനമാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സൂറ മുജാദില 19:20-21 ആയത്തുകൾ.
3: استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز
2: استحوذ عليهم الشيطان استحوذ ഇവിടെ വസലിന്റെ ഹംസയാണ്. ചേർത്തി ഓതുമ്പോൾ അത് ഒഴിവാക്കുന്ന ഹംസ. പക്ഷെ നമ്മളിതിവിടെ എടുത്തോതും ആയത്തിൻ്റെ തുടക്കത്തിലാണല്ലോ. ഇസ്തഹ്വദ, അവിടെ അസ്തഹ്വദ എന്നോ ഉസ്തഹ്വദ അല്ല, ഹംസക്ക് കസറാണ്. ഇസ്തഹ്വദ, ഇസ്തഹ്ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഇസ്തഹ്വദ അല്ല, ഇസ്തഹ്വദ. അലൈഹിമു ശൈത്താനു, അശ്ശൈത്താ, ശൈത്താനു. استحوذ عليهم الشيطان طاء ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതുബാഖ എന്ന സിഫത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണ് ആ ഉച്ചാരണം കൃത്യമാവുകയുള്ളൂ. അശ്ശൈത്താനു, അതല്ല എങ്കിൽ ശൈത്വാനു ത്വാ എന്നാണ് വരിക. അതുകൊണ്ട് ശ്രദ്ധിക്കുക.
3: ഫഅൻസാഹും ദിക്റല്ലാഹ്, ഫഅൻസാഹും,
2: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫഅൻസാഹും,
3: فأنساهم ذكر الله ذك ذال
2: كافند سكون مشدق ذكر الله ألا ذكر ألا ذكر ألا ذك
3: ذكر الله ذكر الله أولئك
2: مد متصل نربذ ما يتو نالا انجو حركة تند قدر نيتنا
3: حزب الشيطان
2: حزب حزب بلا بولين چلا عالقلي لك حزب ഹിസ്ബ് എന്നുള്ള ഈ പദത്തിൽ ഹിസ്ബൊക്കെ ആവാറുണ്ട്, അത് ശ്രദ്ധിക്കുക.
3: ഹിസ്ബു, ഹിസ്ബു ശൈത്താൻ, ഹിസ്ബു ശൈത്താൻ. അല ഇന്ന, അല ഇന്ന,
2: മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ, അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്.
3: അല ഇന്ന
2: നൂൻ ശദ് മണിക്കണം.
3: ഇന്ന ഹിസ്ബ, حزب الشيطان الا ان حزب الشيطان شيطان هم الخاسرون هم الخ
2: خ الا خاسرون الا خاسرون كان بيچو ചരിക്കേണ്ട അക്ഷരമാണ് ഖ.
3: الا ان حزب الشيطان هم الخاسرون.
2: അടുത്ത ആയത്ത് 20-ാമത്തെ ആയത്ത്.
3: ഇന്നല്ലദീന, ഇന്ന,
2: നൂന്ന് ശബ്ദ മണിക്കണം. അല്ലദീന അല്ലസീന അല്ല അല്ലദീന അല്ല അല്ലദീന ദാലിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന യുഹാദൂന ഇവിടെ നന്നായിട്ട് നീട്ടണം. മദ് ലാസിം കെലിമി മുസക്കൽ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഷെദ്ദുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് നീട്ടണം.
3: യുഹാദൂനല്ലാഹ
2: മദ് ലാസിം കെലിമി മുസക്കൽ ഇൻഷാല്ല മദ് ലാസിം അനിവാര്യമായിട്ട് നീട്ടേണ്ട മദ്ദാണ്. കെലിമി എന്ന് പറഞ്ഞാൽ യുഹാദൂന അതൊരു പദമാണല്ലോ, ഒരു കെലിമത്താണ്. പിന്നെ മുസക്കൽ എന്ന് പറഞ്ഞാൽ അത് ശബ്ദുണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദൽ അത് നീട്ടണം. പിന്നെ യുഹാദൂനല്ലാഹ വറസൂലഹ വറസൂലഹ ഇവിടെ നിർത്തുമ്പോൾ വറസൂലഹ വറസൂലഹ ഇതിന് സുക്കുൻ നൽകിക്കൊണ്ട് നിർത്തണം. കൂട്ടി ഓതുമ്പോഴോ വറസൂലഹു ഉലൈക ഇവിടെ സുലത്തുൽ കുബറ സുലത്തു തൊവീൽ എന്നൊക്കെ പറയും മദ്ദിൻ്റെ പേര്. മുൻഫസ്സുല പോലെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ് വറസൂലഹു ഉലൈക. ഹ ഉ ദമീറിന് ശേഷം ഹംസ വരുമ്പോഴുണ്ടാവുന്ന മദ്ദാണത്. ഉലൈക മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ തോതിലത് നിർബന്ധമായിട്ടും നീട്ടണം. ഉലൈക ഫിൽ അദല്ലീൻ അദല്ലീൻ അസല്ലീനല്ല ദാലാണ്. ദാലിൻ്റെയും സാഇൻ്റെയൊക്കെ കാര്യം ധാരാളമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളിലും. ഇത് ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് പിന്നെ മഖ്റജിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ വരുന്ന ഒരു അബദ്ധമാണ് അധികം ആളുകളിലും. അതുകൊണ്ടാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. സോ ഫിൽ അദല്ലീൻ അദല്ലീൻ അസല്ലീനല്ല അദല്ലീൻ എന്നാണ് പറയേണ്ടത്. ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് كتب الله لأغلبن كتب كتب അല്ല كتب കാഫിനെ ഒക്കെ എന്താ പറയുക ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് കാഫ്. ഹെവി ലെറ്റേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ, ഇത് ലൈറ്റായിട്ട് വളരെ നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട കതബ. വായ കാനപ്പിച്ച് കതബ അല്ല കതബ അല്ലാഹു അല്ല കതബ. കതബ അല്ലാഹു ലഅഗ്ലിബന ഗൈന് തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്. ഗൈനും നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ തെറ്റായിട്ട് വരുന്നു. ലഅലിബന്ന ഗൈരിൽ മഅദൂബി ഇതെത്രയോ നമുക്ക് കേൾക്കാൻ പറ്റും മഅദൂബി. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയുടെ ക്ലാസ് എല്ലാവരും കേൾക്കണം, കാരണം ധാരാളം അബദ്ധങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ സാധാരണക്കാരിൽ വരാറുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ അബദ്ധം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാല്ലാ സംസ്കാരത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ഖിറാഅത്ത് ഉണ്ടാവാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും സഹലല്ലാഹു ലക്കും. ലഅഗ്ലിബന്ന ലഅഗ്ലിബന്ന നൂൻ ശബ്ദ മണിക്കണം. അന വറസൂലി ഇവിടെ അന അതിന് ഒരു അലിഫ് കാണാൻ പറ്റും, അലിഫിൻ്റെ മേലെ ഒരു സുക്കൂനുണ്ട്. അതിനർത്ഥം അവിടെ നിർത്തുകയാണെങ്കിൽ ആ അലിഫ് ഉച്ചരിക്കണം. എങ്ങനെ കതബല്ലാഹു ലഅഗ്ലിബന്ന അന അങ്ങനെ ആ ഉച്ചാരണത്തിൽ അത് കൊണ്ടുവരണം. പക്ഷേ നിർത്താറില്ല, കൂട്ടി ഓതുകയാണ് ചെയ്യാറുള്ളത്. സൂറത്തുൽ മാഊൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ സൂറത്തുൽ കാഫിറൂൻ വല അന ആബിദുമ്മ വല അന ആബിദുമ്മ അവിടെ കണ്ടില്ലേ, അതുപോലെയാണ് ഈ പിന്നെ അലിഫിൻ്റെ മേലെയുള്ള സുക്കൂനും. ലഅഗ്ലിബന്ന അന വറസൂലി കൂട്ടി ഓതുമ്പോൾ അലിഫ് ഉച്ചരിക്കേണ്ടതില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന സുക്കൂനാണത്. നിർത്തുമ്പോൾ അതിനെ ഉച്ചരിക്കണം. അന വറുസൂലി വറുസൂലി റാഇനും സീനിനും ദമ്മാണ്, ശ്രദ്ധിക്കണം. വറുസൂലി അന വറുസൂലി ഇന്നല്ലാഹ ഖവിയുൻ അസീസ് ഇന്ന നൂൻ ശബ്ദ മണിക്കണം. ഇന്നല്ലാഹ ഖവിയുൻ ഖവിയുൻ അസീസ് ഖവിയുൻ യാഇന ശബ്ദ ഖവിയുൻ എന്നല്ല ഖവിയുൻ തൻവീനു ശേഷം അയിന് ഇവ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഖവിയുൻ അസീസ് അസീസ് ഇങ്ങനെ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون
3: ان الذين يحادون الله ورسوله اولئك في الاذلين كتب الله لاغلبن انا ورسلي ان الله قوي عزيز.
2: سوره المجادله 19 20 21 ആയത്തുകളാണ് നാം ഇന്ന് കേട്ട് ശ്രദ്ധിച്ചത്. ധാരാളമായിട്ട് പഠിക്കുക. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ, ബാറകല്ലാഹു ഫീക്കും. ഏറ്റവും അതിസുന്ദരമായി പാരായണം ചെയ്യേണ്ട വിശുദ്ധ ഖുർആൻ
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സമഗ്രമായ പഠന പദ്ധതിയാണ് അന്നൂർ. അന്നൂറിന്റെ മൊഡ്യൂൾ 16 30 ക്ലാസ്സാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. നോമ്പുകാരന് രാത്രി ഹലാലായത്. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നോട്ട് പുസ്തകവും പേനയുമായി പ്രവേശിക്കണമെന്നും പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് 187 വചനമാണ്. ഈ വചനം നോമ്പിൻ്റെ ഏതാനും വിഷയങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നോമ്പിൻ്റെ വിധിയും നോമ്പിൽ ഇളവുകളും ഇങ്ങനെ തുടങ്ങിയുള്ള മസലകളൊക്കെ നമ്മൾ പഠിച്ചുപോയി. നോമ്പുകാലം ദുആയിൻ്റെ നാളുകളാണ്. നോമ്പുകാരൻ ദുആയിരക്കുന്നവനും ദുആക്ക് ഉത്തരം ലഭിക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ ദുആയുമായി ബന്ധപ്പെട്ട വചനവും നമ്മൾ പഠിച്ചു. നോമ്പുമായുള്ള ഏതാനും അനുബന്ധ വിഷയങ്ങൾ അള്ളാഹു ഇവിടെ ഈ വചനത്തിൽ പഠിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് പ്രസ്തുത വചനം ഈ ക്ലാസ് മുതൽ തുടർത്താം ഇതിനില്ല. ഇതാണ് നമ്മുടെ വചനം. ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൻ ലകും വ അൻതും ലിബാസുൻ ലഹുൻ علم الله انكم كنتم تختانون انفسكم فتاب عليكم وعفى عنكم فالان باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الابيض من الخيط الاسود من الفجر ثم اتموا الصيام الى الليل ولا تباشروهن وانتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. ധാരാളം മസ്അലകൾ, ഹുക്കുമുകൾ, വിധികൾ, ഹിക്കമുകൾ, യുക്തികളും പൊരുളുകളും, അദബുകൾ തുടങ്ങി നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു മഹൽ വചനമാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൻ്റെ തുടക്കത്തിൽ أحل لكم ليلة الصيام الرفث إلى نسائكم എന്നാണ് പറയുന്നത്. أحل لكم നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ليلة الصيام നോമ്പിൻ്റെ രാവിൽ الرفث إلى نسائكم നിങ്ങളുടെ ഭാര്യമാരിലേക്ക് الرفث എന്നാണ് പറയുന്നത്. ഇവിടെ أحل എന്നുള്ളത് അനുവദനീയമാക്കപ്പെട്ടു. അഹല്ല എന്നും ഉഹില്ല എന്നും ഖിറാഅത്തുണ്ട്. അഹല്ല എന്ന് പറഞ്ഞാൽ അനുവദിച്ചു, ഉഹില്ല അനുവദിക്കപ്പെട്ടു. അനുവദിച്ചത് ആര് എന്നത് പരാമർശിക്കപ്പെടാതെ തന്നെ അറിയപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അൽമുഹല്ലിൽ അനുവദിക്കുന്നവൻ. അള്ളാഹു അൽമുഹറീം ഹറാമാക്കുന്നവൻ എന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഉഹില്ല അനുവദിക്കപ്പെട്ടു. അഹല്ല എന്ന ഖിറാഅത്ത് പ്രകാരം കർത്താവ് പറയപ്പെട്ടില്ല, പറയാതെ തന്നെ അറിയപ്പെട്ട വിഷയമാണ് അത് എന്നതിനാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ജാഹിലിയ കാലഘട്ടക്കാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ജാഹിലിയ കാലഘട്ടക്കാർ പലതും തിന്നും, പലതും അതിനോട് അറപ്പുള്ളവരായിട്ട് ഉപേക്ഷിക്കും. അങ്ങനെ ഇരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുന്നത്, അള്ളാഹുവിൻ്റെ കിതാബിനെ അവതരിപ്പിക്കുന്നത്. വ അഹല്ല ഹലാലഹു വ ഹറമ ഹറാമഹു. അള്ളാഹു തൻ്റെ ഹലാലിനെ ഹലാലാക്കി, അള്ളാഹു ഹറാമിനെ ഹറാമാക്കി. ഫമ അഹല്ല ഫഹുവ ഹലാലുൻ വ മാ ഹറമ ഫഹുവ ഹറാം. അള്ളാഹു ഹലാലാക്കിയതെന്തോ അത് ഹലാൽ, അള്ളാഹു ഹറാമാക്കിയതെന്തോ അത് ഹറാം. വ മാ സക്കതാൻഹു ഫഹുവ അഫൂൻ. അള്ളാഹു ഹലാലാക്കാതെ അല്ലെങ്കിൽ ഹറാമാക്കാതെ മൗനം ഭജിച്ചത് അത് അഫുവാണ്, അള്ളാഹുവിൽ നിന്ന് വിട്ടുവീഴ്ചയുള്ള വിഷയമാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സൂറത്തു അൽ അനാമിലെ ഖുല്ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമൻ തുടങ്ങുന്ന ആയത്ത് ഓതി എന്നാണ് ഈ സംഭവത്തിലുള്ളത്. ഏതായാലും ഞാനിത് പറഞ്ഞത് ഹലാലാക്കാനും ഹറാമാക്കാനുമുള്ള അധികാരം അത് അള്ളാഹുവിനുള്ളതാണ്. അവൻ ഹലാലാക്കിയത് ഹലാൽ, ഹറാമാക്കിയത് ഹറാം. അതുകൊണ്ട് തന്നെ ഉഹില്ല ഹലാലാക്കപ്പെട്ടു എന്നാണ് പ്രയോഗം വന്നത്. അള്ളാഹു ഹലാലാക്കി എന്ന് പ്രയോഗം വന്നില്ല. ഹലാലാക്കി എന്നുള്ള ഖിറാഅത്ത് പ്രകാരം തന്നെ അവിടെ അള്ളാഹ് എന്നുള്ള ഫാഇൽ പറയപ്പെട്ടതുമില്ല. കാരണം അത് പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത വിധം പ്രസിദ്ധമായ വിഷയമാണ്, അംഗീകൃതവുമാണ്. തൈബ്, ഉഹില്ലലക്കും നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്, അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഉബീഹ ലക്കും എന്നർത്ഥത്തിൽ, ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ആരാണി നിങ്ങൾ? നമ്മൾ നോമ്പിൻ്റെ ആയത്തിൻ്റെ തുടക്കം മുതൽ കുതിബ അലൈക്കും അസ്സിയാം കമ കുതിബ അല്ലദീന മിൻ ഖബലികും ലഅല്ലകും, ഇങ്ങനെ ആയത്തുകളിലെല്ലാം അയ്യാമും മഅദൂദാത് ഫമൻ കാന മിൻകും ഇങ്ങനെ തുടങ്ങി ഈ അഭിസംബോധന അള്ളാഹു ആദ്യം വിളിച്ച യാ അയ്യുഹല്ലദീന മിൻ, വിശ്വാസികളെ എന്ന് വിളിച്ചില്ലേ, ആ അവിടേക്കാണ് മടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ വിശ്വാസികൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ലൈലത്ത് സിയാമി, നോമ്പിൻ്റെ രാവിൽ, രാത്രിയിൽ, ഉദ്ദേശം റമദാൻ മാസത്തിലെ രാവുകൾ എന്നുള്ളതാണ്. എന്താണ് അനുവദിക്കപ്പെട്ടത്? അറഫസു ഇലാ നിസാഇക്കും, റഫസാണ് അനുവദിക്കപ്പെട്ടത്. മോശമായ വാക്കിനാണ് ഖൗലുൽ ഫുഹ്ഷ് റഫസ് പ്രയോഗിക്കുക. ഇവിടെ ഉദ്ദേശം അൽ ജിമാഉ വദവാഇഹി എന്നാണ്. അതേപോലെ ദവാഇ അൽ ജിമാ, ജിമാ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം. ദവാഇ അൽ ജിമാ എന്ന് പറഞ്ഞെങ്കിൽ ലൈംഗിക ബന്ധത്തിലേക്ക് വശീകരിക്കുന്ന, ആകർഷ്ടമാക്കുന്ന ക്രീഡകൾ, ലീലകൾ, അതിനുള്ള സംസാരങ്ങളും ചുംബനങ്ങളും തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതാണ് അറഫസ്. ഹജ്ജിൻ്റെ വചനം നമുക്ക് ഇൻഷാല്ലാ വഴിയെ വരും. അവിടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഫല റഫസ വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ യാതൊരുവിധ റഫസും അതേപോലെ ഫുസൂഖും ജിദാലും പാടില്ല എന്ന്. അവിടെ ഈ മോശകരമായ വാക്കുകൾ, അതാണ് ഉദ്ദേശം. ഇവിടെ പറഞ്ഞതുപോലെ ജിമാവും അതിലേക്ക് അടുപ്പിക്കുന്ന ശൃംഗാര വർത്തമാനങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലിയാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞാൽ അറക്കും വിധമുള്ള പ്രയോഗങ്ങൾ കൊണ്ടുവരാതെ ആലങ്കാരിക പ്രയോഗങ്ങൾ, അത്തക്കിനിയ എന്ന് പറയും, അതാണ് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതിവിടെ മാത്രമല്ല, എവിടൊക്കെ ലൈംഗിക ബന്ധങ്ങൾ, ശൃംഗാരം, ചേഷ്ടകൾ, ലൈംഗിക ചേഷ്ടകൾ ഇതൊക്കെ വന്നിട്ടുണ്ട്, അവിടൊക്കെയും ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ വിഷയം ഉണർത്തിയത് ഇമാം ബൈഹഖി അവിടുത്തെ സുനനിൽ, അതേപോലെ ഇബ്നുൽ മുൻദിർ, അബ്ദു ഇബ്നു ഹുമൈദ്, അതേപോലെ മറ്റു ഹദീസ് പണ്ഡിതന്മാരൊക്കെ നൽകിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ നോക്കി, അദ്ദുഹൂൽ, അത്തഗശി, അൽ ഇഫ്ദ, അൽ മുബാശറ, അറഫസ്, അൽ ലംസ്, അൽ മസ്, അൽ മസീസ്, ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞതൊക്കെ? അൽ ജിമാ, സംയോഗത്തെ കുറിച്ചാണ്. പിന്നെ വറഫസ് ഫിസ്സിയാമി അൽ ജിമാഉ, നോമ്പിൽ റഫസ് ജിമാഅ്, ഭാര്യാഭർത്താക്കന്മാരുടെ ലൈംഗിക ബന്ധം. വറഫസ് ഫിൽ ഹജ്ജ്, ഹജ്ജിൽ റഫസ് അൽ ഇഖ്റ, രതിക്രീഡക്ക് വേണ്ടിയിട്ടുള്ള പ്രേരിപ്പിക്കൽ, അതിന് പ്രലോഭിപ്പിക്കൽ. അപ്പം അത് പിന്നെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയാണ് പ്രയോഗം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സൂറത്തുൻ നിസായിൽ വഖദ് അഫ്ദ ബഅദുക്കും ഇലാ ബഅദിൻ, ഭാര്യമാരെ പ്രാപിക്കുന്ന വിഷയം പറയാണ്, നിങ്ങളിൽ ചിലർ അവരിലേക്ക് ചെന്നു ചേർന്നിരിക്കെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനെ കുറിച്ച് പറയുന്നത്. ഫലമ്മാ തഹശ്ശാഹ, സൂറത്ത് അറാഫിൽ, അദ്ദേഹം ഭാര്യയെ പ്രാപിച്ചപ്പോൾ, ഔ ലാമസ്തു മുന്നിസ, നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ, അവിടെ ലാമസ ഉദ്ദേശം ഇതാണ് സംയോഗം, ഫൈലം തക്കൂനു ദഖൽതും ബിഹിന്ന ദുഹൂൽ, നിങ്ങൾ അവരുടെ അടുക്കൽ പ്രവേശിച്ചില്ല എങ്കിൽ, പ്രവേശനം, ഫതു ഹർസക്കും, നിങ്ങളുടെ ഹർസ് കൃഷി നിങ്ങൾ എത്തിക്കുക, ഉദ്ദേശം ഭാര്യ ഭർത്തൃ ബന്ധാണ്. ഫമസ്തംതഅതും ബിഹി മിൻഹുന്ന, സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ സുഖം നേടിയാൽ, അതുപോലെ വല തഖ്റബൂഹുന്ന, നിങ്ങൾ അവരോട് അടുത്തു പോകരുത്. വബാഷിറൂഹുന്ന, നിങ്ങൾ മുബാശറ നടത്തുക. മുബാശറ എന്ന് പറഞ്ഞത് എന്താ, തൊലി തൊലിയോട് ചേരുന്നതിനാണ് പറയുക, അടുക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. ഉദ്ദേശം ലൈംഗികബന്ധത്തിലേർപ്പെടൽ. ഇതേപോലെ മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, മസ് ഭാര്യമാരെ മസ്സറാൻ സ്പർശിക്കുക എന്നാണ്. അതിനു മുമ്പ് എല്ലായിടത്തും ഉദ്ദേശം ജിമാ ആണ്. അപ്പോൾ അത് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരരാജകം അല്ലെങ്കിൽ ഒരകൽച്ച തോന്നും വിധാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തായാലും അതിലൊക്കെ ഈ കുനിയത്താണ്, തക്നിയ ആലങ്കാരിക പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയിട്ടുള്ളത്. അതിൽ നമുക്കൊരു മര്യാദ അദബ് ദർശിക്കാനുമുണ്ട്. ഇത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ നമ്മളും അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സൂക്ഷ്മത. ഏതായാലും ഇവിടെ വിഷയം, ഉഹില്ല ലകും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസാഇകും. ഇവിടെ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിന് അല്ലെങ്കിൽ റഫസ് നടത്തുന്നതിന് റഫസ ബി എന്നാ പറയാ, റഫസ ബിൽ മർഅത്തി, സ്ത്രീയോട് ബന്ധപ്പെടുക എന്നതിൽ. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല റഫസ ഇല എന്ന് പ്രയോഗിച്ചതിൽ ഇഫ്ദായിൻ്റെ മാന എന്നാണ്. ഇഫ്ദ എന്ന് പറഞ്ഞെങ്കിൽ സ്ത്രീകളുടെ അടുക്കലേക്ക് ചെന്ന് അവരോട് ചേർന്ന് ബന്ധപ്പെടുന്ന വിഷയം, അഫ്ദ ഇല എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അറഫസ് ഇല നിസ ഇക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിസ, ഭാര്യമാർ അടിമകളായിട്ടുള്ള ഇണകൾ അവരിലേക്ക് ചെന്ന് അവരുമായി ശൃംഗരിക്കുന്നത്, ശയ്യയിൽ സഹനം നടത്തുന്നത്, ലൈംഗികമായി പ്രാപിക്കുന്നത്, നോമ്പിൻ്റെ രാവിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഈ വചനം അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം സബബുൻ നുസൂൽ അറിയൽ അനിവാര്യമാണ്. അപ്പോഴാണ് ഇതിൻ്റെ തേട്ടവും ഇനി തുടർന്നുള്ള ഭാഗങ്ങളുടെ തേട്ടവും നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്താണ് ഈ വചനം ഇറങ്ങാനുള്ള കാരണം? നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. നോമ്പിൻ്റെ വിധികളും നോമ്പിൽ പാലിക്കേണ്ട വിഷയങ്ങളും ക്രമേണയാണ് അവതീർണമായത്. നോമ്പ് നിത്യസ്വഭാവത്തിലല്ലെങ്കിലും അന്നത്തെ അറബികൾക്ക്, അന്നത്തെ ആളുകൾക്ക് പരിചയമുള്ള വിഷയമാണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയത്തിൽ ഖുറൈശികൾ നോമ്പെടുത്തിയിരുന്നു. ആഷൂറ ദിവസം നോമ്പെടുത്തായിരുന്നു അവർ കഅബയുടെ കിസ്വ മാറ്റിയിട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ. മദീനയിൽ വന്നപ്പോൾ ജൂതർ നോമ്പ് നോൽക്കുന്നത് കണ്ട വിഷയം. അപ്പോൾ നിത്യസ്വഭാവത്തിലല്ലെങ്കിലും നോമ്പെടുക്കുന്നൊരു അവസ്ഥ അറബികൾക്കുണ്ട്. പക്ഷെ അത് ജൂത നസാറാക്കളെ അനുകരിച്ചായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അസ്തമയ സമയത്ത് നോമ്പ് തുറന്നാൽ പിന്നീട് ഉറങ്ങി എഴുന്നേറ്റ് അത്താഴം കഴിക്കുക എന്നുള്ളത് പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ, അത്താഴം കഴിക്കലാണ്. അപ്പോൾ നോമ്പ് മുറിച്ച് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത്താഴം പാടുള്ളതല്ല. പിറ്റേനാൾ അസ്തമയം വരേക്കും നോമ്പ് തുടർത്തുകയാണ് വേണ്ടത്. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ രണ്ടാണ്. ഒന്ന്, ബത്തനിൻ്റെ ഷെഹ്വത്ത്, വയറിൻ്റെ വികാരം, അന്നപാനീയങ്ങൾ. പിന്നെ ഫർജിൻ്റെ ഷെഹ്വത്ത്, ഷെഹ്വത്തുൽ ഫർജ്, ലൈംഗിക സുഖം. ഇത് നോമ്പിനെ മുറിക്കുന്ന വിഷയമാണ്. ഈ രണ്ട് വിഷയങ്ങളിൽ നിന്നും നോമ്പിൻ്റെ രാവിൽ വിട്ടു നിന്നുകൊണ്ടായിരുന്നു അവർ നോമ്പെടുത്തുന്നത്.

ഭക്ഷണപാനീയങ്ങളും ഇണകളും അവർക്ക് പാടില്ലാത്തതായി. ലൈലത്തഹു വയൗമഹു മിനൽ ഗദ്, ആ രാത്രിയും പകലും പിറ്റേന്ന് പകലും, ഹത്ത തഖ്റുബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ നോമ്പ് തുറന്ന് പിന്നെ ഉറങ്ങിയാൽ രാത്രിയും പിറ്റേന്നത്തെ പകൽ അസ്തമിക്കുവോളം. ഈ മൂന്ന് കാര്യം, താമ് ഷറാബ് നിസ, ഭക്ഷണം പാനീയം ഇണ, ഇതവർക്ക് പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ കാണാം, ഖൈസ് ഇബ്നു സിർമ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്, ബനു നജ്ജാർ ഗോത്രക്കാരനാണ്, കവിയായിരുന്നു, ദീർഘകാലം ജീവിച്ച ഒരു മഹാ വ്യക്തിത്വമാണ്. അദ്ദേഹം ഖൈസ് ഇബ്നു സിർമ എന്നും അല്ലെങ്കിൽ സിർമ ഇബ്നു ഖൈസ് എന്നൊക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബു ഖൈസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ജാഹിലിയത്തിലെ വിഗ്രഹാരാധനയൊക്കെ ഒഴിവാക്കി ഒരു ധ്യാന ജീവിതം നയിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഈ ഖൈസ് ഇബ്നു സിർമ, അല്ലെങ്കിൽ സിർമ ഇബ്നു ഖൈസ്. ഏറെ ആദരണീയരായിരുന്നു അദ്ദേഹം, ദീർഘകാലം ജീവിച്ചിട്ടുണ്ട്. വയസ്സാം കാലത്താണ് അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. ഇബ്നു ഇസ്ഹാഖ് ചരിത്രത്തിൽ പറയുന്നുണ്ട്, ജാഹിലിയത്തിൻ്റെ അജ്ഞതയിൽ വരെ അദ്ദേഹം ഒരു ധ്യാനിയായിരുന്നു എന്നാണ്. വിഗ്രഹാരാധന നിർവഹിച്ചിരുന്നില്ല, ജനാബത്തുണ്ടായാൽ കുളിക്കുമായിരുന്നു, ഋതുമതികളായ സ്ത്രീകളെ പ്രാപിക്കുമായിരുന്നില്ല. നസ്രാനിയത്ത്, ക്രിസ്തുമതം സ്വീകരിക്കാൻ ഭാവിച്ചെങ്കിലും പിന്നെ അദ്ദേഹം അതിൽ നിന്ന് അകന്ന് ഈ ധ്യാന ജീവിതത്തിൽ തുടരുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനൊരു പിന്നെ പ്രാർത്ഥന ഇടം ഒരുക്കിയിരുന്നു. ആ പ്രാർത്ഥനാ ഇടത്തിലേക്ക് അയാൾ വലിയ അശുദ്ധിക്കാരനായിരിക്കെ പ്രവേശിക്കുമായിരുന്നില്ല, ഋതുമതികളെ പ്രവേശിപ്പിക്കുമായിരുന്നില്ല. ആബുദു റബ്ബ ഇബ്രാഹിം വാന അല ദീനി ഇബ്രാഹിം എന്ന് അയാൾ പറയുമായിരുന്നു എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റബ്ബിനെ ഞാൻ ആരാധിക്കും, ഞാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ദീനിലാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ജാഹിലിയത്തിൽ, ഇസ്ലാമിന് മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിൽ ഉദയം ചെയ്തപ്പോൾ ഈ ഖൈസ് ഇബ്നു സിർമ, അബു ഖൈസ് എന്ന മഹാൻ ഇസ്ലാം ആശ്ലേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്ദരനായ സഹായിയായ അനുയായിയായാണ് ഈ മഹാൻ ജീവിച്ചത്. ഏതായാലും വിഷയം, ഈ ഖൈസ് ഇബ്നു സിർമ അദ്ദേഹം നോമ്പുകാരനായിരുന്നു. നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ അദ്ദേഹം ഭാര്യൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഭാര്യനോട് ചോദിച്ചു, എന്തൊക്കെ താം ഭക്ഷണം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ പോയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഈ ഖൈസ് ഇബ്നു സിർമ നോമ്പ് നോറ്റ് പകലന്തിയോളം ജോലി ചെയ്ത് വന്ന ആളായിരുന്നു. അപ്പോൾ ഭാര്യ ഭക്ഷണത്തിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ തലവെച്ച് കിടന്നു. അങ്ങനെ ഹദീസിൽ കാണാം, ഫഗലബത ഐനാഹു ഫനാം, ഭാര്യ ഭക്ഷണമായിട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഉറങ്ങിപ്പോയി. ഭക്ഷണവുമായി ഭാര്യ വന്നപ്പോൾ ഭാര്യ ഭർത്താവിനെ കാണുന്നത് ഉറങ്ങിയ അവസ്ഥയിലാണ്. അപ്പോൾ ഭക്ഷണം കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ പറഞ്ഞു എന്നാണ് ഹൈബത്തല്ലക്ക്. ഹൈബത്തല്ലക്ക് എന്ന് പറഞ്ഞാൽ ഒരു സങ്കടത്തിൻ്റെയും ശകാരത്തിൻ്റെയും പ്രയോഗമാണ്, കഷ്ടം. കാരണം എന്താ, പകലന്തിയോളം ജോലി ചെയ്ത് വന്ന് നോമ്പുകാരനുമാണ്, എന്തെങ്കിലും തിന്നാൻ അവസരമല്ല, ഉറങ്ങിപ്പോയില്ലേ. മഹദി ഖൈസിനെ വിളിച്ചെങ്കിലും അദ്ദേഹം ഭക്ഷിച്ചില്ല, അങ്ങനെ ചുരുണ്ടുടി കിടന്നു എന്നാണ്. ബാത്ത താവിയൻ എന്നാണ്. പിന്നെ നേരം വെളുത്തപ്പോൾ അസ്ബഹ സായിമൻ, നോമ്പ് തുടർത്താണ്, നോമ്പുകാരനാണ്. അങ്ങനെ ഈ രീതിയിൽ നോമ്പ് നോറ്റിട്ട് ഫലമൻ തസഫൻ നഹാറോ, പകൽ പകുതിയായപ്പോൾ ഊശിയ അലഹി എന്നാണ്, അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഈ വിഷയം തിരുസവിധത്തിൽ പറയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ. ഫനസലത് ഹാദിഹിൽ ആയ, അൽ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു എന്ന് പറയാണ്, അപ്പോഴാണ് ഈ വചനം ഇറങ്ങിയത്. ഏത് വചനം? ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും എന്ന വചനം. അന്ന് അദ്ദേഹം പറയാണ്, ഫഫരിഹു ബിഹാ ഫറഹൻ ശദീദൻ, സഹാബികൾക്ക് വലിയ സന്തോഷം ഈ വചനം അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായി എന്നാണ്. കാരണം എന്താ, ഈ വചനത്തിൽ ഇനി വരുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്, വകുലു വശ്റബു ഹത്ത യതബയ്യന ലകുമുൽ ഖൈതുൽ അബ്യദു മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജ്ർ, ഫജ്ർ വരേക്കും രാത്രി ഭക്ഷിക്കാൻ പാനം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുകയാണ്. അതിനാലാണ് അവർക്ക് വലിയ സന്തോഷമുണ്ടായത് എന്നാണ് പറയുന്നത്. ഈ ആയത്തിൻ്റെ അവതീർണതയുടെ വിഷയത്തിൽ മറ്റൊരു സംഭവമുള്ളത്, മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. അതും ഇതിന് സമാനമായിട്ടുള്ളൊരു വിഷയമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നമ്മൾ മുമ്പ് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, നോമ്പിൽ ഉണ്ടായ മൂന്ന് അവസ്ഥാ മാറ്റങ്ങൾ.

0: حديث الذي وكان الرجل إذا أفطر فنام قبل أن يأكل حرم عليه الطعام والشراب والنساء حتى يفطر من الغد എന്നാണ്. നോമ്പ് തുറന്ന് പിന്നീട് ഉറങ്ങിയാൽ ഭക്ഷണപാനീയം അതേപോലെ തന്നെ ഭാര്യമാർ ഇതൊക്കെയും പാടുണ്ടായിരുന്നില്ല, പിറ്റേന്ന് നോമ്പ് തുറക്കുന്നത് വരെ എന്നാണ്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ രാത്രി കഴിച്ചു കൂട്ടിയിട്ട് രാത്രി കുറച്ച് സമയം റസൂലുള്ളാഹിൻ്റെ കൂടെ കഴിച്ചു കൂട്ടിയിട്ട് വന്നു എന്നാണ് വീട്ടിലേക്ക്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് തൻ്റെ ഭാര്യ ഉറങ്ങിയതായിട്ട് കണ്ടു. ഉമർ ഭാര്യനെ പ്രാപിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇനി കദിനിം, ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയാണ്. അപ്പോൾ ഉമർ പറയാണ്, മാ നിംതി, നീ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാണ്. ഫദന്ന അന്നഹ തഅതൽ എന്നാണ്, ഉറക്കം അഭിനയിച്ചതായിട്ട്, അതായത് ഭർത്താവിനെ കൊണ്ടുള്ള ഒരു അഭിനയമായിട്ട് ഉമർ വിചാരിച്ചു എന്നാണ്. അങ്ങനെ ഫാത്താഹ എന്നാണ് ഉമർ ഭാര്യയെ പ്രാപിച്ചു. വസന കഅബ് ബിൻ മാലിക് മിസ്ല ദാലിക് എന്നാണ്, കഅബ് ബിൻ മാലിക് അൻസാരി അങ്ങനെ ചെയ്തു എന്നാണ്. അൻസാരികളിൽ നിന്നൊരു വ്യക്തി ഭക്ഷണം ഉദ്ദേശിച്ച് വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഹത്താൻ ഉസഹിന ലക്കശയൻ, ഭക്ഷണം ചൂടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഈ അൻസാരി എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. നമ്മളുടെ മുമ്പത്തെ ഖൈസ്ബിൻ സുർമൻ്റെ സംഭവം അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരു വിഷയം, ഏതായാലും അങ്ങനെ ഒരു കേസ് ഉണ്ടായി. അങ്ങനെ ഫലം അസ്ബഹു ഉൻസിലത്ത് ഹാദിയിൽ ആയ എന്നാണ്, നേരം പുലർന്നപ്പോൾ ഈ വചനം അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. ഉഹില്ലലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൽ ലകും വഅൻതും ലിബാസുൽ ലഹുൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ വചനം അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ഈ സംഭവങ്ങളെ ഉണർത്തിയത് നമ്മുടെ ഈ ആയത്ത് അവതരിപ്പിക്കുവാനുള്ള കാരണം എന്ത് എന്നുള്ളത് വ്യക്തമാകാനാണ്. ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം, വിഷയങ്ങൾ, വിധികൾ, ചരിത്രങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ തുടർന്ന് പഠിക്കാൻ ബീയതിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി. പീസ് റേഡിയോ ഒരുക്കുന്ന സമഗ്രമായ ഖുർആൻ പഠന പദ്ധതിയാണ് 500. മൊഡ്യൂൾ 16 30-ാമത്തെ ക്ലാസ്സാണ് നാം ഇപ്പോൾ കേട്ടത്, നോമ്പുകാരന് രാത്രി ഹലാലായത്. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി ഈ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1. ആദ്യകാലത്ത് ഇഫ്താർ സമയത്ത് ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോയാൽ പിന്നീട് എപ്പോഴാണ് ഭക്ഷണം കഴിക്കുവാൻ അനുവാദമുണ്ടായിരുന്നത്? ഓപ്ഷൻ എ, അർദ്ധരാത്രി വരെ. ഓപ്ഷൻ ബി, അടുത്ത ദിവസം വൈകുന്നേരം ഇഫ്താർ വരെ. ഓപ്ഷൻ സി, സുബഹി വരെ. ചോദ്യം 2. ഏത് സ്വഹാബിയുടെ പ്രയാസം കാരണമാണ് നോമ്പിലെ ഈ നിയമത്തിൽ അള്ളാഹു ലഘൂകരണം നൽകിയത്? ഓപ്ഷൻ എ, ബറാഅത്ത് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി, ഖൈസ് ബിൻ സിർമ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചോദ്യം 3. നമ്മുടെ നോമ്പും വേദക്കാരുടെ അഥവാ അഹ്ലു കിതാബിന്റെ നോമ്പും തമ്മിലുള്ള പ്രധാന വ്യത്യാസമായി ഹദീസിൽ പരാമർശിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ, ഇഫ്താർ നേരത്തെ ആക്കൽ. ഓപ്ഷൻ ബി, അത്തായം കഴിക്കൽ. ഓപ്ഷൻ സി, കൂടുതൽ സമയം നോൽക്കൽ.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ചിത്താനിയുടെ പാരായണമാണ്.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ഷിത്താനിയുടെ പാരായണമാണ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീ, ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിഅകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുന്നതിന് ശ്രോതാക്കൾക്ക് അവസരം. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് പ്രസിദ്ധ ഖാരി അഹമ്മദ് അൽ അജ്മിയുടെ ശബ്ദമാണ്. പാരായണം നിർവഹിക്കുന്ന സൂറത്തുകൾ സൂറത്തു അൻഫാൽ 70 വചനം മുതൽ അവസാനം വരെയും സൂറത്തു തൗബ മുഴുവനായി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

يحذر المنافقون أن تنزل عليهم سورة تنبئهم بما في قلوبهم.

فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن

0: أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം. ലോകപ്രസിദ്ധ ഖാരിഇകളുടെ വ്യത്യസ്തമായ ശബ്ദത്തിൽ ഇന്നത്തെ തൻസീൽ ഭാഗം സൂറത്തു അൻഫാലിന്റെ 70 ആയത്ത് മുതൽ അവസാനം വരെയും സൂറത്തു തൗബ മുഴുവനായും നാം കേട്ടത് പ്രസിദ്ധ ഖാരി അഹമ്മദ് അൽ അജ്മിയുടെ ശബ്ദത്തിലാണ്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ.
4: വചനം 3.
5: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ്ദ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. പ്രവാസിയ, ഉറച്ചു നിൽക്കുന്ന, നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികളെയും പുഴകളെയും. വമിൻകുല്ലി, എല്ലാറ്റിൽ നിന്നും. അസ്തമറാത്തി, ഫലവർഗങ്ങളിലെ. ജഅല ഫീഹ, അതിലവൻ ആക്കിയിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. സൗജൈനി, രണ്ടു ഇണകളെ. ഇത്നൈനി, രണ്ടു വീതം. ഈ രണ്ട്. യുഗ്ഷി, അവൻ മൂടിയിടുന്നു. അല്ലൈല, രാത്രിയെ. അന്നഹാറ, പകലിന്. ഇന്നഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന, ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
2: വഫിൽ അർദി, ഭൂമിയിലുമുണ്ട്. ഖിത്താഉൻ, പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ. മുതജാവിറാത്തുൻ, അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപ്പക്കത്തായുള്ള. വജന്നാത്തുൻ, തോട്ടങ്ങളും തോപ്പുകളും. മിൻ അഅ്നാബിൻ, മുന്തിരികളാലുള്ള. വസറുൻ, കൃഷിയും കൃഷികളും. വനഖീലുൻ, ഈന്തപ്പനയും ഈത്തപ്പനകളും. സിൻവാനുൻ, ഇണച്ചമുള്ള. വഗൈറു സിൻവാനിൻ, ഇണച്ചമില്ലാത്തവയും. യുസ്ഖാ, അതു നനയ്ക്കപ്പെടുന്നു. ബിമാഇൻ വാഹിദിൻ, ഒരേ വെള്ളം കൊണ്ട്. വനുഫദ്ദലു, നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ബഅദഹ, അവയിൽ ചിലതിനെ. അലാ ബഅദിൻ, ചിലതിനേക്കാൾ. ഫിൽ ഉക്കുലി, തീറ്റയിൽ തീനിയിൽ കനിയിൽ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന, ഗ്രഹിക്കുന്ന.

0: ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون.
1: ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്തു നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും കൃഷികളുമുണ്ട്. ഇണച്ചമുള്ളവയും ഇണച്ചമുള്ളതല്ലാത്തതുമായ ഈത്തപ്പനകളും ഉണ്ട്. ഒരേ വെള്ളം കൊണ്ട് അതിനു നനയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
2: ഉപരി ആകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിന്റെ സൃഷ്ടാവിന്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവരമ്പുകളുടെയും ഉടസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. രണ്ട്, ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിന്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. മൂന്ന്, ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. നാല്, വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈ രണ്ട് വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ടു ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. അഞ്ച്, പകൽ മുഴുവനും വിവിധ ജോലിത്തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. ആറ്, അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപാദനയോഗ്യം, ഉൽപാദനയോഗ്യമല്ലാത്തത്, മണൽപ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏഴ്, പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. എട്ട്, ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. ഒൻപത്, എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ടു തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലായി വളരുന്നത്. പത്ത്, ഓരോന്നിന്നും ലഭിക്കുന്ന ഭോജ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോട് കൂടിയാക്കാതെ ചിലതിന് ചിലതിനേക്കാൾ മെച്ചവും ഗുണവും നൽകിയത്. സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുവാനും അവന്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിന്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
3: വചനം അഞ്ച്.
1: വഇൻ തഅജബ്, നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ ഫഅജബുൻ, എന്നാൽ അത്ഭുതമാണ് ഖൗലുഹും അവരുടെ വാക്ക് പറയൽ. അഇദാ കുന്ന, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ, തുറാബൻ മണ്ണ്, അഇന്ന ഞങ്ങളോ, ലഫി ഖൽഖിൻ ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്, ജദീദിൻ പുതുതായ, ഉലായിക അക്കൂട്ടർ, അല്ലദീന കഫറു അവിശ്വസിച്ചവരാകുന്നു, ബിറബ്ബിഹിം തങ്ങളുടെ റബ്ബിൽ, വ ഉലായിക അക്കൂട്ടർ അവരാകട്ടെ, അൽ അഗ്ലാലു വിലങ്ങുകൾ, കുരുക്കുകൾ ആമങ്ങൾ, ഫി അഅനാഖിഹിം അവരുടെ കഴുത്തുകളിൽ ഉണ്ടായിരിക്കും, വ ഉലായിക അക്കൂട്ടർ, അസ്ഹാബുന്നാർ നരകത്തിന്റെ ആൾക്കാരാകുന്നു, ഹും ഫീഹ അവർ അതിൽ, ഖാലിദൂൻ നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്? അഥവാ ഈ വാക്കിനെപ്പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ, വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്, അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ അധ്യായം 13, സൂറ റഅദ്, 3 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാർക്ക് ബിൻ ഒമർ.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്, ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു നൂഹ് 25-ാമത്തെ ആയത്താണ് ഇനി. മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖു ഫഉദ്ഖിലു നാറ ഫലം യജിദു ലഹും മിൻ ദൂനില്ലാഹി അൻസാറ ലഹും മിൻ فَلَمْ يَجِدُوا لَهُمْ مِنْ دُونِ لَهُمْ مِنْ രണ്ട് മീം ഒന്നിച്ചു വന്നു. പിന്നെ മിൻ ദൂനി ഇഖ്ഫാ ആണ്, നൂനു സാക്കിനു ശേഷം ദാല്. മിൻ ദൂനില്ലാഹി അൻസാറ, അൻസാറ അതും അൻസാറ. فَلَمْ يَجِدُوا مِنْ فَلَمْ يَجِدُوا لَهُمْ مِنْ دُونِ اللَّهِ أَنْصَارًا فَلَمْ يَجِدُوا
7: فَلَمْ يَجِدُوا لَهُمْ مِنْ دُونِ اللَّهِ أَنْصَارًا
6: أَنْصَارًا وَرَا أَنْصَارًا
7: أنصارا.
6: وقال نوح الرب، نوح الرب وندا നൂഹൻ തൻവീന് ശേഷം റോ ആണ്. ഇദ്ഗാം ബിലാഗുന്ന ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫഅലിദു ഇല്ലാ മദ്ദ് മുൻഫസിൽ ഇല്ലാ ഫാജിറൻ കഫാറ ഇല്ലാ ഫാജിറൻ കഫാറ ഇല്ലാ ഫാജിറൻ കഫാറ
7: ഇല്ലാ ഫാജിറൻ കഫാറ
6: റബ്ബി ഗ്ഫിർ ലീ വലി വാലിദയ്യ വലിൽ വലിമൻ ദഖല വലിമൻ ദഖല യൂനുസാക്കിനു ശേഷം ദാല് ഇദ്ഗാം ഇഖ്ഫ ആണ്. നിയമം നന്നായിട്ട് മണിക്ക വലിമൻ ദഖല വൈത്യ മുഅ്മിനം വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറ സൂറത്ത് അവസാനിക്കാണ്. അപ്പോൾ നമുക്ക് മിമ്മ ഖതിയാതിം അറിഞ്ഞല്ലേ. മിമ്മ ഖതിയാതിഹിം ഉഗ്രിഖു ഫഉദ്ഖിലു നാറാ

رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين.

ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات.

0: لَا تَزِدِ الظَّالِمِينَ إِلَّا تَبَارًا
1: وَلَا تَزِدِ الظَّالِمِينَ إِلَّا تَبَارًا.
0: ഇനി സൂറത്ത് അൽ മഅരിജാണ്, തുടങ്ങി വെക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: സഅല സാഇലുൻ ബിഅദാബ്. സഅല സാഇലുൻ, സാഇലുൻ മദ് മുത്തസിൽ നന്നായിട്ട് നോട്ടാ. പിന്നെ സാഇലും ബി തൻവീന് ശേഷം ബി ആണ്. സാഇലും ബി
1: സാഇലും ബി
0: അദാബിൻ വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ മിന അല്ലാഹി ദിൽ മആരിജ്. ഉത്തബിജദാണ് ശരിക്ക് ജ ഒന്ന് സ്വരഭാരത്തോട് കുടിച്ചിരിക്കുക. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദക്. യൗമിൻ കാന തൻവീന് ശേഷം കാഫാണ്. ഇഖ്ഫ ആണ് നിയമം. മിഖ്ദാറുഹു ഖംസീന അൽഫ സന ഫസ്ബിർ സബ്റൻ ജമീല. നമുക്ക് നോക്കി നോക്കാം. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع.
1: سأل سائل بعذاب واقع
0: للكافرين ليس له دافع.
1: للكافرين ليس له دافع.
0: من الله ذي المعارج.
1: من الله ذي المعارج.
0: تعرج الملائكة والروح إليه في يوم كان مقداره.

0: الفسنة.
1: فاصبر صبرا جميلا.
0: فاصبر صبرا جميلا.
2: وآخر دعوانا أن الحمد لله رب العالمين.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഒമർ.
4: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനം.